0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കുക, പൊറുക്കുക, ഇത് ഒട്ടുമിക്ക തത്വചിന്തകളും വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനോട് പറയുന്നതാണ്. മനുഷ്യർക്ക് തമ്മിലുള്ള വിഷയങ്ങളെ ആര് പുറത്തു കൊടുക്കുന്നു, അവൻ കൂടുതൽ നന്മ ചെയ്തവന് തുല്യമാണെന്നും അവൻ്റെ നന്മകൾ കൂടുതൽ പ്രതിഫലാർഹമാണെന്നും വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളിനോട് പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിനോട് മാപ്പ് ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, അവിടെ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത്. മനസ്സിനുള്ളിൽ മറ്റൊരാളോടുള്ള പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നിടത്തോളം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ്. നമ്മുടെ ഉള്ളിൽ അത്തരമൊരു പകയും വിദ്വേഷവും ഉണ്ടെന്ന് ആരുടെ മേലാണോ പതിക്കുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നുവോ, അയാളും മാനസികമായ വലിയൊരു പ്രയാസത്തിലാകും. പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിചാരിതമായി മിണ്ടിപ്പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നത് ഇത്തരമൊരു ഭാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പുറമേ വെളുക്കച്ചിരിക്കുകയും എന്നാൽ കാണാനൊട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ചില അടുത്ത ബന്ധുക്കളെയൊക്കെ കല്യാണ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരമുണ്ടാകുന്ന ആ ചിരിയുടെ കൃത്രിമത്വവും സംഭാഷണത്തിൻ്റെ നാടകീയതയും ഒക്കെ ഇതറിയാവുന്ന മൂന്നാമതൊരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക എന്നത് വലിയ കരുണയാണ്. എല്ലാ പ്രവാചകന്മാരും, അല്ലെങ്കിൽ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ അവരോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്തു കൊടുക്കാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നാം മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത് എന്നത് മറക്കാതിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കെ പി സി സി ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എസ് കെ പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പി എം പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് കെ എസ് ആർ ടി സി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി സി പി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: യു ഡി എഫ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന ഐ ടി ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണ്ണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയ്യയാണ്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ റേഡിയോ സ്റ്റേഷൻ ബന്ധപ്പെടുത്തി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിനമാണ്. കാരണം ഇന്ന് ജൂലൈ 23 നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. ഇതൊരു സാധാരണ ദിനമൊന്നുമല്ല. നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിനും നമ്മളെ ഒറ്റപ്പെടൽ നിന്ന് രക്ഷിക്കുന്ന ഓരോ കൂട്ടായ്മയ്ക്കും പിന്നിലുള്ള ഒരു വലിയൊരു ദിവസമാണ് ഇന്ന്. ഇന്ന് റേഡിയോ എന്ന നാമം, റേഡിയോ എന്ന ആ ഒരു നമ്മളെ ആ ഒറ്റപ്പെടലിനൊക്കെ നിന്ന് രക്ഷിച്ച നമുക്ക് ദിവസവും നമുക്ക് വളരെയധികം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയ ആ ഒരു ദിവസം ആണിന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന, ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണ്ടെത്തുന്ന നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് 1927-ലാണ് ഇന്നത്തെ ദിവസമാണ് ആദ്യമായി ഇന്ത്യയിൽ റേഡിയോ ശബ്ദം മുഴങ്ങിയത്. അന്ന് ആരും കരുതിയിരുന്നില്ല ഒരു ചെറിയ ബോക്സ് പോലെ തോന്നുന്ന റേഡിയോ ഒരു ദിവസം മനുഷ്യരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വലിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമെന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഒറ്റപ്പെടലായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളുള്ളപ്പോൾ ഒരാളുടെ ശബ്ദം മാത്രം കേട്ട് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നുമുണ്ട് അല്ലേ. അതെ, റേഡിയോ എന്ന് പറയുന്നത് ഒരു സൗണ്ട് മാത്രമല്ല, അതൊരു ഫീലിംഗ് ആണ്, അതൊരു കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ ഇന്നൊരു പ്രത്യേക ദിവസം നമുക്ക് ആർ ജെ എസിനെയൊക്കെ പറ്റിയിട്ട് നമുക്കായാലും റേഡിയോസിലൊക്കെ ഉള്ളവർക്കായാലും ഒരു പ്രത്യേക ദിനം കൂടിയാണ്. നമ്മളുടെ തലച്ചോറ്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഇമോഷൻസ് ഇതെല്ലാം ശരിയായി ബാലൻസ് ആയാൽ മാത്രമേ ജീവിതം ഇങ്ങനെ സ്മൂത്തായി പോകത്തുള്ളൂ അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ എത്ര കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നു. സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്കൊരു പോസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പം റേഡിയോ വന്ന് കേട്ട് നമുക്കിപ്പോൾ ഓണാട്ടുകര പാസഞ്ചേഴ്സിൽ സ്ഥിരമായിട്ടും ഓണാട്ടുകര പാസഞ്ചേഴ്സ് കേൾക്കുകയും അതേപോലെ തന്നെ നമ്മുടെ റേഡിയോസ് സ്ഥിരമായി കേൾക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെയുണ്ട്. അപ്പം എങ്ങനെയാണ് റേഡിയോസ് നമ്മളുടെ ഇടയിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മളുടെ പാസഞ്ചേഴ്സിൻ്റെ മുമ്പിലോട്ട് നമ്മൾ വെക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് റേഡിയോസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി എടുത്തത്, എങ്ങനെയാണ് നിങ്ങൾ റേഡിയോ ഒക്കെ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു ചർച്ചയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവരും വിളിച്ചോളും. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444700921 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കുറിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ.
5: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജെ പി നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
6: ലഗ്ഭഗ് 150 പേപ്പർ ലീക് കെ ബാരെ മേ ഉന്നോനെ ചർച്ച കി. യെ ജാഞ്ച് കാ വിഷയ ഹൈ ഓർ സർക്കാർ ഏക് ജിമ്മേവാർ സർക്കാർ ഹൈ ഇസ്ലിയേ നിശ്ചിത് രൂപ സേ ഹർ ഏക് ബാത് കാ ജവാബ് ജാഞ്ച് കേ സാത്ത് സാത്ത് ജനതാ കേ സാമനേ ദേശ് കേ സാമനേ ദൂധ് കാ ദൂധ് ഓർ പാനി കാ പാനി റഖേഗി.
5: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
7: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
9: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായി അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
5: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരി.

ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് റേഡിയോ എന്ന് പറയുന്ന ആ ഒരു ഉത്ഭവം ഇന്ന് ഉത്ഭവിച്ചു വന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് നമ്മളുടെ ലൈഫ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാൻ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കാം. ഇവിടെ ഒരുപാട് പേര് നമ്മുടെ പാസഞ്ചേഴ്സ് വിളിക്കുമ്പം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് റേഡിയോ കേൾക്കുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നതെന്നൊക്കെ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് സന്തോഷവും അതേപോലെ തന്നെ അവർക്ക് റിലാക്സേഷനും കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ ഈ റേഡിയോ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റേഡിയോ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു ചർച്ചാവിഷയമാണ് നമ്മൾ ഇന്നിവിടെ മുന്നിൽ വെക്കുന്നത്. ഒരിക്കലൊരു പാട്ട് അല്ലെങ്കിൽ ഒരു പഴയ ഓർമ്മ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ ശബ്ദം പോലും നമ്മളെ വീണ്ടും അലൈവ് ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കേട്ടാൽ മതി അല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മൾ ഈ പഴയ സോങ്സ്, നമ്മളെപ്പോഴും മറന്നുപോയ ഒരു സോങ്സൊക്കെ ഉണ്ടല്ലോ, പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റേഡിയോയിൽ കൂടി കേൾക്കുമ്പോൾ ശരിയാണ് ഇങ്ങനെ കുറേ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ. അപ്പോൾ ആ പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ പഴയ ചിന്തകളിലേക്കും നമ്മളുടെ ആ ഒരു പഴയ ഓർമ്മകളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം. കേൾക്കാം.

0: അതിനുശേഷം ഞങ്ങള് കുടുംബത്തിൽ നിന്ന് മാറി സെപ്പറേറ്റ് താമസമാണ്. അതായത് ഞാൻ പിടിച്ച് പഠിക്കുന്ന കാലം അവിടെ തന്ന നമുക്ക് റേഡിയോ ഇല്ല. പക്ഷേ റേഡിയോ വളരെ വല്ലാതെ നമുക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. അന്ന് നമ്മൾ ഏകദേശം വാർത്തകളും മറ്റു കാര്യങ്ങളും അന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നത് രഞ്ജിനിയാണ്. വെള്ളിയാഴ്ച സമയങ്ങൾ രഞ്ജിനി കേൾക്കുന്നത് വളരെ വലിയ ഇഷ്ടത്തോടുകൂടി കേൾക്കുന്നുണ്ട്. പിന്നെ കണ്ടതും കേട്ടതും പിന്നെ നാടകങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റേഡിയോയിലൂടെ നമ്മൾ കൂടുതലായിട്ട് കേട്ടോടുണ്ട്. അങ്ങനെ ഞങ്ങൾ അച്ഛനോട് നിരന്തര ആവശ്യപ്പെട്ട് ഒരു ദിവസം അച്ഛനെ റേഡിയോ വീണ്ടും വാങ്ങിക്കൊണ്ടു വന്നു. അങ്ങനെയാണ് റേഡിയോ കേട്ടു തുടങ്ങുന്നത്. ആ ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങി. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ റേഡിയോയുമായിട്ട് നമുക്ക് വലിയ കണക്ഷൻ ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാനൊക്കെ കൂടെ കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു റേഡിയോ വാങ്ങണം വാങ്ങണമെന്ന് പറയുന്നതല്ല നമുക്ക് ഞാൻ അങ്ങോട്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് അതായത് എപ്പം നമ്മുടെ കരുനാഗപ്പള്ളി എന്റെ റേഡിയോ തുടങ്ങുന്ന ആ ഒരു ടൈമില് അന്ന് ആർ ജെ വിജയാണ് അന്ന് സാങ്കർ. ആ സമയത്ത് എന്റെ ഒരു വെഡിങ് ആനിവേഴ്സറി സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒരു റേഡിയോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട്
1: തന്നു.
0: അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്യൂൺ ചെയ്തെടുത്ത് എടുത്തത്
1: എന്റെ റേഡിയോ ആണ്.
0: ആദ്യമായി ഞാൻ അതിലൂടെ കേൾക്കുന്ന ശബ്ദം ആർ ജെ വിജയുടേതാണ്. പിന്നെ അങ്ങോട്ട് റേഡിയോ എന്റെ ഒരു കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ജില്ലയ്ക്കായി. അടുക്കളയിലേക്ക് നമ്മള് വന്നു കഴിഞ്ഞ 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ റേഡിയോ അവിടെ
1: ഓണായിരിക്കും.
0: എന്റെ ജോലി നേരം ഇറങ്ങുന്നതിന് 9:30 ആകുമ്പോഴേക്കും എന്റെ ജോലി എല്ലാം തീർത്ത് ഇറങ്ങുന്ന സംഭവം അതുവരെ ഞാൻ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വരുന്ന
2: ടൈമില് ഞാൻ കേൾക്കുന്നു, പിന്നെ അടുത്തത് കേൾക്കുന്നു. അപ്പൊ എന്നെ ഇവിടെ എന്റെ മക്കളും ഒക്കെ എന്നോട് എപ്പോഴും പറയും, അമ്മയ്ക്ക് എപ്പോഴും റേഡിയോ മതി. അപ്പൊ അവര് ഹാളില് ടി വി ആയിരിക്കും വെക്കുന്നത്. പക്ഷെ എനിക്ക് എന്റെ പാട്ട് അവിടെ പരിപാടിയും കേൾക്കണം. അതിന് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ശബ്ദം കുറച്ച് വെച്ച് കേട്ടോ, എനിക്ക് നല്ല വോൾട്ടേജ് കൂടെ
1: കേൾക്കാം
2: ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ മോന്റെ സ്കൂളില് സ്കൂൾ റേഡിയോ തുടങ്ങി. അപ്പൊ അവനൊരു ആർ ജെ ആങ്കർ ആയിട്ട് ഒന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, എങ്ങനെയാ അമ്പ്രടാ ഇതിന്റെ അകത്ത് എപ്പോഴും കേൾക്കുന്നതല്ലേ, നീ അതേ രീതിയിലൊക്കെ ചെയ്. അപ്പൊ റേഡിയോ എന്താണെന്ന് കുട്ടികളിലേക്ക് അറിയാനും ഒരു അവസരം എനിക്ക് എന്റെ പിള്ളേർക്ക് അറിയാൻ അവസരം കിട്ടിയത് ഈ റേഡിയോയിലൂടെയാണ്. എന്റെ മോള് അവിടെ നമ്മുടെ എസ്എംഎ തന്നെ ഒരു ദിവസം ഒരു ശിശുദിനത്തിന് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ റേഡിയോയിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഈ റേഡിയോ ഇങ്ങനെ സ്ഥിരം കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിലേക്ക് ഒരിത് കിട്ടിയത്.
1: അപ്പൊ
2: റേഡിയോയെ കുറിച്ച് നല്ല ഓർമ്മകളാണ്. പിന്നെ എന്റെ മാമന്മാർ
1: രാവിലെ ഇതേപോലെ നമ്മള് രാവിലെ ഇങ്ങനെ വന്ന് നമ്മളിപ്പോ അടുക്കളയിലോട്ടൊക്കെ കയറി നമ്മള് റേഡിയോ
2: വളരെ വയ്യാന്നും പറഞ്ഞ് വരുന്നൊരു ദിവസമായിരിക്കും ഈ പരിപാടിയും അനിൽ സാറിന്റെ ശുഭദിനമൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്നത്.
1: ഓ
2: അത് കേട്ടിട്ടാണ് നമ്മുടെ
1: തുടക്കം
2: നല്ലതായിട്ട് പോകുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം റേഡിയോ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള എന്താ പറയുക ഫീലിങ്സ് ആണ്, കാര്യങ്ങളാണ്. ചിലർ ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ചിലവർക്കും ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ അടുക്കളയിലൊക്കെ എണീറ്റ് അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലോ ഇപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ലൈഫിൽ റേഡിയോ അല്ലെങ്കിൽ മറ്റൊരു ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ നമസ്കാരം, സംസാരിക്കുന്നത്.
1: പറഞ്ഞോളൂ.
3: പിന്നെ റേഡിയോ തന്നെ പറഞ്ഞ പോലെ തന്നെ റേഡിയോ ഇല്ലാതെ പറ്റത്തില്ലെന്നുള്ളൊരവസ്ഥയിലായിരിക്കും. നമുക്ക് രാവിലെ അടുക്കള കേൾക്കുമ്പോഴേ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റേഡിയോ ഓണാക്കുക. എപ്പൊ അതിനകത്ത് രാവിലെ കീർത്തനങ്ങള് പിന്നെ എല്ലാം ഓണാട്ട് നാട്ടുകാരെ പാസഞ്ചർ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഗാനമഞ്ചേരി അതെല്ലാം കേൾക്കും. പിന്നെ മറ്റേ ആകാശവാണിയിലെ ആയാലും അതും എല്ലാം റേഡിയോയില് ടി വി കാണുന്നതിൽ കൂടുതൽ താല്പര്യം റേഡിയോ
1: കേൾക്കാൻ വേണ്ടിയിട്ടാണ്.
3: പിന്നെ അല്ല, ഒന്നും ഒരു നെഗറ്റീവായിട്ട് പറയാനില്ലല്ലോ റഷ്യയില്. നമുക്കെല്ലാം അറിവ് വരുന്ന കാര്യങ്ങളാണെങ്കിലും മനുഷ്യർ എൻജോയ് ചെയ്യുന്നു എല്ലാം അങ്ങനെ. നമുക്കിപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ വൈകിട്ട് ഗാനം അനുസരിച്ച്
1: വിളിക്കാം.
3: അങ്ങനെയൊക്കെ ആ ഒരുപാട് കാര്യങ്ങള്. പിന്നെ പഠിക്കുന്ന സ്കൂൾ സ്ഥലം തൊട്ടേ റേഡിയോ കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോ മാച്ചൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴും ഈ റേഡിയോ ഓണാക്കി ചലച്ചിത്രങ്ങളും കേട്ടോണ്ടാ കണക്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നല്ല ഇതേ പറയുന്നുള്ളൂ റേഡിയോയെ കുറിച്ച്.
1: റേഡിയോ അപ്പം ഓക്കെ, അപ്പം ഒരുപാട് പേർക്ക് പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് റേഡിയോ മാറുന്നുണ്ടെങ്കിൽ ആ റേഡിയോയുടെ ഇൻഫ്ലുവൻസ് ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അല്ലേ. അപ്പോൾ റേഡിയോ എത്രത്തോളം നമ്മളുടെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പം നമ്മളീ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം മുതൽ റേഡിയോ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും റേഡിയോയുടെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ദിവസം തന്നെ നന്നാവാനും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനും ഒക്കെ മതി. നമ്മളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് ബൂസ്റ്റപ്പ് ആവാനും ഒക്കെ അത് മതി എന്നുള്ളതാണ് അല്ലെ. നമസ്കാരം.
4: ഹലോ. നമസ്കാരം.
1: നമസ്കാരം.
4: നമ്മൾ റേഡിയോ എന്ന് പറയുമ്പോൾ പൊതുവെ കേട്ടിരുന്ന ഒരു പേര് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ മാത്രമേ
1: പറ്റുള്ളൂ.
4: ഒരു പലരും നമ്മൾ എപ്പോഴും ചില ആശ്വലൊക്കെ പറയുന്നത് എന്തോ റേഡിയോ ആണോ അതിന് മാത്രമുള്ള ഒരു ആക്ഷൻ മാത്രമല്ല ഉള്ളു. അതിൽ നിന്നും ക്രിയാത്മകമായിട്ട് രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള ഒരു വേദി കൂടി തന്ന ഒരു റേഡിയോ ആണ് എന്റെ റേഡിയോ. ആ രീതിയിൽ നമ്മള് പല മറ്റ് പല റേഡിയോകളുണ്ട്, പക്ഷെ അതൊന്നും ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംവേദനം അല്ല നടക്കുന്നത്. അതുപോലെ പാട്ട് ചോദിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഫൺ എലമെന്റ് ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും പല ജീവിതങ്ങൾക്ക് താങ്ങായി മാറുകയും പലർക്കും ഇതൊരു എന്താ പറയുക ആശ്വാസമൊക്കെ ആയി മാറിയ ഒരു റേഡിയോ ആണ് എന്റെ റേഡിയോ രണ്ടു എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ റേഡിയോ പ്രവർത്തകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അഭിമാനിക്കാം. ഈ പ്രക്ഷേപണ ദിനത്തില് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റേഡിയോയുടെ ഭാഗം ആകുന്നതിലും അതിന്റെ ഒരു ശ്രോതാവുന്നതിലും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അല്ല, തുടർന്നും സത്പ്രവർത്തികളും അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ കുറച്ച് മാത്രമേ നമ്മൾ റേഡിയോയിലൂടെ ഒക്കെ അറിയുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതൊക്കെ ഈ സ്നേഹസേനാ പ്രവർത്തകരും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നോ. എന്നാലും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ചോദിച്ചാൽ എന്താ ചോദിക്കാൻ വന്ന ചോദ്യം
1: അല്ല. അപ്പം റേഡിയോ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റേഡിയോ ഇങ്ങനെ വെക്കുമ്പോ എങ്ങനെയാണ് അതൊരു ഒരു മാറ്റം ചേട്ടൽ ഇങ്ങനെ ഉണ്ടാക്കിയത്?
4: അല്ല, റേഡിയോ പണ്ടുമുതലെ കൗതുകമായിരുന്നു. ആദ്യകാലങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് റേഡിയോ ഉണ്ടായിരുന്ന സമയത്ത് പോലും ബാല്യകാലങ്ങളിലൊക്കെ അയൽവീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ റേഡിയോയിൽ പോയിട്ട് ഇതിനകത്തുണ്ടി ശബ്ദമൊക്കെ വരുന്നു എന്നുള്ളതിന്റെ ഒരു കൗതുകമായിരുന്നു. ഒരുപക്ഷെ ആ കൗതുകമായിരിക്കാം ജീവിതത്തിൽ പോലും മാസ്റ്റർ വരാൻ കാരണമായിരുന്നു. ഈ ഒരു വിഷയത്തോട് താല്പര്യം തോന്നിയത് പോലും ആ ഒരു റേഡിയോയിൽ നിന്നാകാം, പഠിച്ചത് പോലും ആ വിഷയമാണ്. അപ്പം അങ്ങനെ എന്റെ ജീവിതത്തിൽ പറ്റുണ്ടായ ഒരു വ്യക്തിയാണ്. ഭാവിയില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റേഡിയോ അല്ലെങ്കിൽ പോലും ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ ജീവിത വഴിയിൽ മുന്നോട്ട് പോകാൻ കണ്ടു തുടങ്ങിയത് ബാല്യകാലത്തെ സുഖമായ റേഡിയോ തന്നെയാണെന്ന് പറഞ്ഞതിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്.
1: അതെ, ഓക്കെ. അപ്പം ബാല്യകാലത്തെ ഒരുപാട് നല്ല ഓർമ്മകളും അതേപോലെ തന്നെ ബാല്യകാലവുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പം നമ്മുടെ ഇവിടെ വിളിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട്, നമുക്ക് ഒരു ഒരുപാട് നല്ല ഓർമ്മകളും നമുക്ക് ഒരുപാട് നല്ല നൊസ്റ്റാൾജിക് ഫീലിങ്സും ഒക്കെ കിട്ടുന്നത് റേഡിയോ എന്ന് പറയുമ്പോഴാണ് അല്ലേ. പണ്ടത്തെ റേഡിയോയിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് റേഡിയോ എന്ന് കേൾക്കുമ്പം ആകാശവാണിയാണ് എല്ലാവരുടെയും മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നത്. ആകാശവാണിയെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് റേഡിയോ എന്ന് പറയുമ്പോഴേ ആകാശവാണിയാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ആ ഒരു തലത്തിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചിട്ട് പിന്നീട് നമ്മളുടെ ആ റേഡിയോയുടെ എവല്യൂഷനും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂടെ കൂടുതൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ലെവൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അടുത്ത പാസഞ്ചർ കട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ തന്നെ മാറിയിട്ടുണ്ട്. പിന്നീട് പഴയ ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഈ ആൻറ്റിനെയൊക്കെ വെച്ചിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ കൂടി നമ്മുടെ ഈ പഴയ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ നമ്മളെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമല്ലേ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. പറഞ്ഞോളൂ അമ്മേ.
2: എനിക്ക് റേഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ഒരു ഭാഗമാണ്. റേഡിയോയുടെ ജന്മദിനാശംസകൾ കേട്ടോ.
1: പറഞ്ഞോളൂ. പിന്നെ എനിക്ക് റേഡിയോ ഭാഗമായത്
2: അത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാ എന്ത് കണ്ടാലും എനിക്ക് അങ്ങ് ദേഷ്യമാണ്. പക്ഷെ പെട്ടെന്ന് ഈ റേഡിയോ എന്ന് കേൾക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഇതത് ശാന്തമായി. ഞാനങ്ങ് അങ്ങനെയൊക്കെയുള്ള റേഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂട്ടുകാരെ ഒരുപാട് കിട്ടി.
1: നല്ല റേഡിയോ കേട്ട്
2: ചെമട്ട് കൂട്ടുകാരാ.
1: അല്ല റേഡിയോ കേട്ടിട്ട് സ്വഭാവം മാറിയോ?
2: ആ പിന്നെ തീർച്ചയായും ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും
1: റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്നും മാറി നിൽക്കാവൂ.
2: ഓക്കെ പോയി. ആ മോളെ റേഡിയോയുടെ നമ്മള് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകള് കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: എന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ടോ മോളെ, പഴയ എന്റെ ഈ എന്റെ റേഡിയോയിലെ പിന്നെ ഒരുപാട് റേഡിയോ ജോക്കുകൾ ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാ എന്റെ ആശംസകളും.
1: എല്ലാവർക്കും എല്ലാവർക്കും
2: എല്ലാവർക്കും
1: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതായത് നമുക്ക് ഒരു ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരാളുടെ ക്യാരക്ടറൊക്കെ റേഡിയോ കേട്ട് മാറി എന്ന് പറയുമ്പം ചെറിയ കാര്യമല്ല അല്ലേ. അതൊരു ക്രെഡിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റേഡിയോയിൽ എടുക്കാം. അതൊരു ചെറിയ കാര്യമല്ല അത്. അതായത് റേഡിയോ കേട്ട് ഒരാൾ ശാന്തനാവുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഒരു മാറ്റം തന്നെയാണ്. ഇപ്പം ശരിയായിരിക്കാം ചിലർക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കൂടുതലും പാട്ടുകളായിരിക്കാം മനസ്സിലേക്ക് ഓരോരോരോരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതും അവരുടെ ആ ഒരു ചിന്തകളുടെ ആ ഒരു ഇത് മാറ്റുന്നതും ഒക്കെ പാട്ടുകളുടെ ആ ഒരു വ്യത്യസ്തതയാണെന്ന് നമുക്ക് തോന്നാം അല്ലേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരം മോളെ, സുസ്മിത.
1: ഓ പറഞ്ഞോളൂ
5: മോളെ. റേഡിയോ ആശംസയില്ല നമ്മുടെ ലോകം സംസാരമുള്ള എല്ലാവരോടും ഇന്നത്തെ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. റേഡിയോ നമ്മുടെ ജീവിതമല്ല അറിവല്ല ജീവിത മാർഗവും കൂടെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്റെ റേഡിയോ. ഇതിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച്. എനിക്കൊരു 6 വയസ്സ്, ഇപ്പൊ എനിക്ക് 70 വയസ്സാണെങ്കിൽ എനിക്ക് 6 വയസ്സ് ഉള്ളപ്പം മുതലേ ഞാൻ റേഡിയോ കേൾക്കും. എന്റെ അച്ഛൻ അന്ന് റേഡിയോ വാങ്ങിച്ചോണ്ടല്ലോ. പക്ഷെ അമ്മ എനിക്ക് റേഡിയോ കാണുമ്പോൾ ചോദിച്ചിരിക്കുന്നു ഇതിനകത്ത് ആള് കേട്ടിട്ട് സംസാരിക്കുന്നു. അന്ന് കരുണ കുത്തുന്നതായിരിക്കും മനുഷ്യൻ, അന്നില്ല മാറ്റി എടുത്തു. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ ദൃശ്യങ്ങൾ കഴിഞ്ഞാൽ ഇതിനകത്ത് ആരാ കയറിയിരിക്കുന്നു ചെറിയ റേഡിയോ കത്ത് അന്നേരം ഞങ്ങളുടെ അച്ഛൻ നിർമ്മിച്ചിരിക്കും ഇത് വഴി വഴി വരുന്നയാന്ന് പറഞ്ഞ. അങ്ങനെ ഇതിൽ നിന്ന് മെള്ളോട്ട് വന്ന് പിന്നീട് ഈ റേഡിയോ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ആകാംക്ഷയാണ്. ടിവിയോ മറ്റോ ഒന്നുമല്ല. ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് 70-ാം വയസ്സ് തീരെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഈ റേഡിയോയാണ്. നേരമ്പളത്ത് ഉദയഗീതം മുതല് രാത്രി വരെ എനിക്കിത് കേൾക്കാനാണ് എന്റെ ആഗ്രഹം. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ടും പോകത്തുമില്ല, ഒരു അയ്യത്തോട്ട് പോലും പോകത്തില്ല. കാരണം എനിക്ക് റേഡിയോയും ഞാനുമായിട്ടുള്ള വലിയ വലിയ ബന്ധങ്ങളാണ്. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് നല്ല ഒരു കൂട്ടായ്മ, നല്ല പങ്കാളികളെ, നല്ല കൂട്ടുകാരികള്, കൂട്ടുകാരന്മാരെ എല്ലാവരെയും കിട്ടി ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എടുക്കാനും ഞങ്ങൾക്ക് എന്റെ ഒന്നാത്തേര പാസഞ്ചറി വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരു നല്ല കാര്യങ്ങൾ ചോദിക്കാനും പറയാനും എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ചെറിയ പഴയ തിരുവാതിര പാട്ടുകൾ ഓർത്ത് അതും ഇരുന്ന് പാടും ഇതിന്റെ ഉള്ളിൽ. ഇങ്ങനെയൊക്കെയല്ലേ അല്ലത്തെ ഉള്ള ജീവിതം.
1: അതെ, അതായത് ഒരുപാട് ആളുകൾക്ക് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആർജേസ് ഒക്കെ വന്നിട്ട് എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഒരു തുടക്കം നമുക്ക് ഇവിടെ കുറിച്ചു വെക്കുന്നത് അല്ലേ. അപ്പം കുറച്ചൊക്കെ നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ അത് വലിയൊരു എനർജിക്കായിട്ട് അവർക്ക് തോന്നും അല്ലേ. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ സ്ട്രോങ് ആണെന്ന് നടിക്കും, എല്ലാം ഓക്കെ ആണെന്ന് പറയും, പക്ഷേ രാത്രി ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ തോറ്റു പോകുന്ന കുറേ നിമിഷങ്ങളുണ്ട്. ആ സമയത്താണ് ഞങ്ങളെപ്പോലുള്ള ആർജേസ് ഒക്കെ ഇങ്ങനെ കടന്നു വന്നിട്ട് ഒരു പാട്ട്, ചെറിയൊരു ഡയലോഗ് നമ്മളെ വീണ്ടും ഒരു ഓർക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഇന്ന് അന്നത്തെ ആ ഒരു ദിവസം കൂടിയാണ്. നമ്മളുടെ ബ്രെയിന്, നമ്മളുടെ ഓർമ്മകൾ, നമ്മളുടെ വേദനകൾ, എല്ലാ സന്തോഷങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലോകമാണ് അല്ലേ. പക്ഷെ അതിന് നമ്മൾ റെസ്റ്റ് കൊടുക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കണം അതിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. കട്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ൽ ഓണായിട്ട് പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് റേഡിയോ എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ദാ നമുക്ക് അടുത്ത പാസഞ്ചേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന എന്റെ കൂട്ടായിരുന്നു എന്റെ ഒരവസ്ഥ. ഞാൻ കുഞ്ഞുനാൾ മുതൽ റെഡി ആയിട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. മാറി പിന്നെ ടി വിയിലോട്ടായി നമ്മുടെ കാര്യങ്ങളല്ല. പിന്നെ എനിക്ക് ഈ റേഡിയോയെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. ഈ റേഡിയോനിലെ ഉണ്ടോന്ന് പോലെ എനിക്ക് സംശയമായിരുന്നു. പിന്നെ പിന്നെ കേട്ടിട്ടേ ഇല്ല, ഈ റേഡിയോയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡും കൂടെ വിദേശത്ത് പോയായിരുന്നു. വിദേശത്ത് പോയപ്പം അവിടെ ഹസ്ബൻഡിന് കൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പുള്ളി അവിടുത്തെ റേഡിയോ വെക്കും. അവിടെ അന്നേരം ഞാനത് കേട്ടത് ഇതായി. പിന്നെ അവിടുത്തെ നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് പുള്ളി എപ്പോഴും റേഡിയോ വെക്കും അതിനകത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പം പിന്നെ മാമാടെ മോനോട്ട് ഞാനത് യാത്ര ചെയ്തപ്പോ ഉണ്ട് ഇത് അതേ സിസ്റ്റം ഇവിടെയും. ഞാനത് ചോദിച്ചോ ഇത് ഗൾഫിലെ സിസ്റ്റം ഇവിടെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് നീ അറിഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു എസംബ്ലി തുടങ്ങി അതിൻ്റെയാന്ന് പറഞ്ഞു. അന്നേരം ഞാനങ്ങോട്ടും വലിയ കാര്യമാക്കിയില്ല. പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്നപ്പോ മോൾ ഇതുപോലെ ഫോണിനകത്ത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ മോളെ കേൾക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞ് അത് എസംബ്ലി ആയ ഇളയമിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതങ്ങ് വിട്ടു. ഞാനാണെങ്കിൽ രാവിലെ അടുക്കള കയറുമ്പം ഫോണിനകത്ത് യൂട്യൂബ് വെച്ച് പ്രസംഗങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അത് കേട്ടോണ്ടായിരുന്നു ഞാൻ എന്റെ ജോലികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം വൈഫൈ അങ്ങ് അടിച്ചു പോയി. എടി വെട്ടി വൈഫൈ അടിച്ചു പോയി. അടിച്ചു പോയപ്പോ എനിക്ക് റേഡിയോ എനിക്ക് ഇതിനകത്തോട്ട് വരുമ്പം ഒരു വല്ലാത്തൊരു ഇത് അസ്വസ്ഥത. എന്നാലും ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഒക്കെ എന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡാണ് പറഞ്ഞത് റേഡിയോ ഉണ്ട് നീ റേഡിയോ കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ പ്രേരണയിലാണ് ഈ റേഡിയോ
0: കേട്ട് തുടങ്ങിയത്.
1: പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വൈഫൈ ശരിയാക്കിയെങ്കിലും പിന്നെ എനിക്ക് ഇതിപ്പോ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ എനിക്ക് അടുക്കളയിലോട്ട് കയറുമ്പം ഇതില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. പിന്നെ ഞാൻ ഫോണിനകത്തായിരുന്നു കേട്ടോണ്ടിരുന്നത്. അന്നേരം ഫോണാണെങ്കിൽ അങ്ങ് മൂന്നാല് ഫോണിന് ചീത്തയായിപ്പോയി. കേടായി പോയപ്പോ നമ്മുടെ പിന്നെ അവിടെ കടയിൽ കൊണ്ടുവന്ന് അവര് പിന്നെ ശരിയാക്കാൻ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു ഇത് സ്പീക്കറിൽ വെച്ചിട്ട് കേൾക്കുന്നോണ്ടാ പെട്ടെന്ന് കേടാവുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ കരുനാപ്പള്ളിന്ന് റേഡിയോ വാങ്ങിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് കേട്ടോണ്ടിരുന്നേ. പിന്നെ എന്റെ ആങ്ങളെ കൊണ്ട് ഗൾഫിൽ നിന്ന് ഒരു റേഡിയോ വരുത്തിച്ചു. അത് പിന്നെ എല്ലാ സ്റ്റേഷനിലും കിട്ടുന്നത് അതുകൊണ്ട് അതൊന്നും മേടിക്കാന്ന് പറഞ്ഞു. ഹസ്ബൻഡ് തന്നെ ആങ്ങളെ എടുത്ത് പറഞ്ഞു അവിടുന്ന് റേഡിയോ കൊണ്ടുവന്നെങ്കിലും ഞാൻ ഈ എഫ് എം റേഡിയോ മാത്രമേ കേൾക്കത്തുള്ളൂ. കാരണം അതുകൊണ്ട് എനിക്കിപ്പം ഒരുപാട് ആൾക്കാരെ ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് കാണാനും നമ്മള് കണ്ടിട്ട് പോലെ ഇല്ലാത്ത ഒരു ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരുപാട് പേര് നമ്മളെ മെസ്സേജ് അയക്കാനും കേൾക്കാൻ തുടങ്ങിയത് ഈ ഒരു ഇതുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് സന്തോഷവും ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്.
0: അതായത് ഒരു കമ്മ്യൂണിറ്റിയെ നമ്മള് ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. അതായത് നമ്മളുടെ സമൂഹത്തിലെ പല തരത്തിലുള്ള ആളുകളുണ്ട്, പല ഇതേപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വേദി കൂടിയാണ്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരുപാട് പേര് പറഞ്ഞു പലരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാവരുമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഈ റേഡിയോ ഉള്ളത് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പം അതാണ് ചിലർക്ക് പല രീതിയിലാണ് ഓരോ ആളുകൾക്ക് ഓരോ കാര്യത്തിൽ നിന്നും ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പം നമ്മളെ ആളുകൾക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് അത് ഇങ്ങനെയാണ് അല്ലെ, റേഡിയോ തന്നെയാണ് എന്നുള്ളതാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം സുമയ്യ. താലൂക്ക ശങ്കരമംഗലം.
0: പറഞ്ഞോളൂ.
2: ആ, നമ്മള് റേഡിയോയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു സംശയം ചോദിക്കുക. നമ്മുടെ റേഡിയോ, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റേഡിയോ എന്ന മാധ്യമം ഒരു 50 above ഒക്കെ ഉള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചെറുപ്പക്കാര് യൂത്ത് എത്ര കണ്ടത് ഇതിനകത്തേക്ക് വരുന്നു എന്നത് എനിക്കറിയില്ല, അറിഞ്ഞോളന്ന് ചോദിക്കുക. പക്ഷെ എന്ത് തന്നെയായാലും റേഡിയോ എന്ന് പറയുന്ന മാധ്യമം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഇത് മാത്രമായിരുന്നു ഒരു നമുക്ക് വിവരങ്ങൾ അറിയാനും മറ്റും ഒക്കെ ഉള്ള ഒരു ഏക മാധ്യമം. പക്ഷെ ഇപ്പൊ അത് ഇപ്പം നമ്മളൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക്. അപ്പൊ ഞാന് എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്നെ ഇതിനകത്ത് ഈ റേഡിയോ വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ ജ്യേഷ്ഠന്റെ കടയില് ഉള്ളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി രാവിലെ വന്ന് 4 മണിക്ക് പുള്ളി എത്തുന്ന ആളാണ്. അപ്പൊ പുള്ളി വന്നിട്ട് ഈ റേഡിയോ നമ്മുടെ 91.2 തന്നെ വെച്ച് കഴിഞ്ഞാൽ എപ്പൊ നിങ്ങൾ സ്റ്റേഷൻ തുറക്കുന്നു, പുള്ളി ഒരു 5:30 to 6 പുള്ളി അവിടുന്ന് പോവും. അതുവരെ ഈ റേഡിയോ ഒന്നും മാറ്റാറില്ല, പുള്ളി തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ എന്റെ വൈഫിനോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ റേഡിയോ മേടിച്ചു, അവൾ അടുക്കള വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ കടയിലെടുത്ത് നോക്കും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് പോലെ ഈ 91.2 ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേക്കുന്ന വഴി തന്നെ റേഡിയോ അങ്ങ് വെക്കുകയാണ്. വെച്ചിട്ട് നമ്മളിപ്പം സുമയ്യ നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല, സ്വാതി, പിന്നെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളിങ്ങനെ പരസ്പരം എന്നാൽ അമ്മ എന്റെ നമ്പർ പോലും ചോദിച്ചു, എനിക്കൊരു പരിചയമില്ലാത്ത. അങ്ങനെ നമുക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടാനും നമ്മുടെ ശബ്ദം, നമ്മളുടെ അഭിപ്രായങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും ഇതിനകത്തൂടെ നമ്മൾ പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷന് നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയണൊക്കെ എനിക്ക് തോന്നുന്നത് യങ്ങേഴ്സ് എത്ര ഇതിനകത്ത് വന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ പിന്നെ അവര് വരുന്നതെന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ടാവും അല്ലേ, അങ്ങനെ വരുന്നവരുണ്ടാവും. എന്ത് തന്നെയായാലും അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലൊക്കെ തന്നെ നമ്മുടെ പാസഞ്ചേഴ്സിന്റെ ഒരു കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമായി സംഘടിപ്പിക്കണം. അത് നമ്മുടെ റേഡിയോയുടെ അംഗണത്തിലോ മറ്റുപോലെ അത് അനുസാറിനോട് പറഞ്ഞ് നമുക്ക് അങ്ങനൊരു സംവിധാനം ഉണ്ടായാൽ നമുക്ക് പരസ്പരം എല്ലാവരും ഒന്ന് കാണാനും നമുക്ക് ഒരു കൂട്ടായ്മയാകാനും ആ കൂട്ടായ്മയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, നന്മകൾ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിനോടനുബന്ധമായി നമുക്ക് എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യാൻ, സാധാരണക്കാരെ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ, നമ്മളൊക്കെ പാവങ്ങളാണെങ്കിലും നമുക്ക് എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു നമുക്കൊരു ഒരു 4 മലം കൂടുമ്പോൾ ഒരു കാവെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു സംവിധാനം അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ.
0: അതായത് നമുക്ക് എന്താ, നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ ചിലപ്പോൾ രാത്രി കിടക്കുന്നിടം വരെ ഈ റേഡിയോ കേൾക്കുന്നവരുണ്ടാവും അല്ലേ. അതായത് ഗുഡ് വൈബ്സ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ അതൊരു സിമ്പിൾ ഡേറ്റ് അല്ല, ഒരു വളരെ സ്പെഷ്യലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ രാവിലെ തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് റേഡിയോയുടെ ബർത്ത്ഡേ പോലെയാണെന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റോ ഒന്നും ഇല്ല ഇന്നത്തെ ആ ഒരു ദിവസം. അപ്പോൾ നമ്മൾ പഴയ കാലത്തെ ആ ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു വലിയ ബോക്സ് ഒരു ഫാമിലി മുഴുവൻ ചുറ്റിയിരുന്ന് കേൾക്കുന്നത്, ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് മതി, ഹെഡ്സെറ്റ് ഇട്ട് ആ ഒരു ലോകമേ ബ്ലോക്ക് ചെയ്ത് ഒരു RJ പോലൊരു ലൈഫ് അല്ലേ. അതായത് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഒരു ലാസ്റ്റ് 50 രൂപ മാത്രം ഉണ്ടെങ്കിൽ റേഡിയോ ഓണാക്കൂ. ട്രാഫിക് ജാമിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് അല്ല അല്ലെങ്കിൽ റേഡിയോ ആണ് നമ്മളെ സമാധാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ബ്രേക്കപ്പ് ആയാൽ സ്പോട്ടിഫൈ അല്ല RJ പറയുന്ന പോലെ ഡയലോഗാണ് ഹേർട്ട് ചർച്ച ചെയ്യുന്നത്, എങ്ങനെ പറയുന്നവരുണ്ടോ? അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ഈ റേഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തി കേൾക്കാനും ഒരു മനുഷ്യൻ്റെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാനും. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പം അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് റേഡിയോയെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്.
1: പിന്നെ പണ്ടൊരു 10-53 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം ഞാൻ പറയുന്നിട്ട്, അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, ടിവി അങ്ങനെ പ്രചാരത്തിലായിട്ടില്ല. അപ്പോ എപ്പോഴും റേഡിയോയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. രഞ്ജിനി, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങള്, പിന്നെ നാടകത്തിന്റെ ശബ്ദരേഖ, സിനിമയുടെ ശബ്ദരേഖ, പിന്നെ ജോൺ സാമുവലിന്റെ ശ്രോതാക്കളുള്ള മറുപടിയും, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ അത് കേട്ടാ വളർന്നത്. ഞാൻ റേഡിയോയിലെ പാട്ട് കേട്ടാ വളർന്നത് തന്നെ. അതുകൊണ്ട് ഒരു വഴിയെങ്കിലും പാടാൻ പഠിച്ചത്. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷമാണ് ടിവി ആദ്യമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എവിടെയെങ്കിലും വീട്ടിൻ്റെ ടിവി വന്നെങ്കിലായി. അങ്ങനെ ഉള്ള ഒരു കാലത്ത് പിന്നെ എന്താ പറയാ, പിന്നെ റേഡിയോ ഈ ടിവി വന്ന് പ്രചാരത്തിലായപ്പോ പിന്നെ റേഡിയോയിലുള്ള കമ്പം ഒന്ന് കഴിഞ്ഞു. അപ്പൊ നമ്മള് ടിവി ഇരുന്ന് കാണുന്നത് ഇപ്പോ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ കരുണാപ്പള്ളി വന്നതിന് ശേഷമാണ് റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അന്ന് സ്ഥിരമായിട്ട് 2 ശബ്ദം ഞാൻ ചെവിയിൽ ഇപ്പോഴുണ്ട്, വേഗമ്പനും സ്വാതിയും. അങ്ങനെ ഒരു കാലം. ഇപ്പൊ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ റേഡിയോ ഓൺ ആക്കും. അതിങ്ങനെ അവിടെ എല്ലാ പരിപാടിയും പാട്ടും കേട്ടിങ്ങനെ, പുറത്തായാലും അകത്തായാലും പാട്ടും കേട്ടിങ്ങനെ നിൽക്കും. വൈകുന്നേരമായാൽ ഞാൻ പിന്നെ ടിവി സീരിയലും കണ്ടിട്ടാണ്. അങ്ങനെയാണ് കഴിഞ്ഞത്.
0: ചോദിക്കട്ടെ
1: മക്കളെ, ആർജെന്ന് എപ്പോഴും പറയുന്നത് എന്താ, കൂടെ നീക്ഷണോ ആർജെന്ന്
0: പറയുന്നത് റേഡിയോ ജോക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതെ അതെ, റേഡിയോ ജോക്കി എന്നാണ് അതിന്റെ അർത്ഥം. ആർജെ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന നമ്മുടെ റേഡിയോ ജോക്കികളെയാണ് ആർജെസ് എന്ന് പറയുന്നത്. റേഡിയോയിലുള്ള നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവരുടെയും കൂടെ ഒരു ആർജെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ആർജെ എന്ന് നമ്മൾ പറയുന്നത്. ആർജെ എന്ന് പറയുന്നത് കൂടി ഒക്കെ നമ്മൾ ആ ഒരു ദിവസം ഈ പറയുന്നതിൻ്റെ കൂട്ട്, പണ്ട് എല്ലാവരും ഇപ്പം പറഞ്ഞതിൻ്റെ പോലെ പണ്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റിനും ഇരുന്ന് ഈ റേഡിയോ കേൾക്കുന്നത് പോലെ, ചുറ്റിനും ഇരുന്ന് ഈ റേഡിയോ സംരക്ഷണത്തിലെ പരിപാടികളൊക്കെ കേൾക്കുന്ന പോലെ എല്ലാവരും പാട്ടുപാടാനൊക്കെ ആദ്യം തുടങ്ങിയതും ഈ റേഡിയോ ഒക്കെ കേട്ടിട്ടാണ് അല്ലേ? അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
0: പറഞ്ഞോളൂ.
2: എൻ്റെ റേഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 5-ാം വയസ്സിൽ കേൾക്കാൻ തുടങ്ങിയത് റേഡിയോ. അതായത് എൻ്റെ വാപ്പിച്ച റേഡിയോയുടെ ആളായിരുന്നു. റേഡിയോ വാപ്പിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് വാപ്പിച്ചെങ്കിൽ ഫുഡ് പോലും കഴിക്കാൻ വാപ്പിച്ച ഒപ്റ്റിക്കൽസിന്റെ സ്ഥാപനമായിരുന്നു കൊല്ലത്തെ. അന്നേരം വാപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ഓണാക്കുന്ന റേഡിയോ, രാവിലെ പോകുമ്പോഴും രാവിലെ പോകുന്നതിന് 5 മണിക്ക് ഓണാക്കി വെക്കുന്ന റേഡിയോ. അപ്പൊ അതിനകത്ത് നമ്മൾ ബാലസുബ്രഹ്മണ്യ സാറ്, വെങ്കടേഷൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രഭക്ലരായ ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകാരുടെ പാട്ടൊക്കെ ഞാൻ കേട്ടു. കുമാർ സാനു സാറിന്റെ പാട്ടുകൾ എന്റെ 5 വയസ്സോട്ട് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയതാ. അപ്പൊ എന്റെ വിവാഹത്തോടെ ഈ റേഡിയോ കേൾക്കല് അവസാനിച്ചു. വിവാഹത്തിന് ശേഷം എന്റെ വാപ്പിച്ചാളോടെ റേഡിയോ ഉണ്ട്, പക്ഷെ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം റേഡിയോ അങ്ങനെ കേൾക്കത്തില്ലായിരുന്നു. പിന്നെ കുറെ കാലഘട്ടങ്ങൾ അങ്ങനെ കടന്നുപോയി. കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ നല്ല നല്ല പാട്ടുകൾ അടുത്ത വീട്ടുകളിൽ ഇങ്ങനെ കേൾക്കും റേഡിയോടെ. ഒത്തിരി നല്ല പഴയ പാട്ടുകളൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് റേഡിയോ വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ കേൾക്കാൻ പറ്റും, ഞാൻ കൊച്ചിലെ തൊട്ട് കേൾക്കുന്ന, എനിക്ക് റേഡിയോ വാങ്ങിച്ചു തരണം പറഞ്ഞു. അങ്ങനെ എന്റെയൊക്കെ എനിക്ക് റേഡിയോ വാങ്ങിക്കൊണ്ട് തന്ന്. ഇപ്പൊ ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷവും എന്റെ ഹസ്ബൻഡ് എന്റെ വിട്ടുപോയി. ആ റേഡിയോ ആണ് എന്റെ ഓർമ്മകള്, എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷവും ഒക്കെ, അതായത് നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്കറിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ റേഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ, ഡോക്ടർമാരുടെ പിന്നെ നമ്മളൊരു പേഷ്യൻസിന്റെ ഓരോ സബ്ജക്റ്റുകളും, ഓരോ ശരീരത്തിനുണ്ടാകുന്ന ഹെൽത്ത് പരമായിട്ടുള്ള ഓരോ രോഗത്തെ കുറിച്ചുള്ള ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ റേഡിയോയിൽ വരാറുണ്ട്. ടീച്ചേഴ്സിനെ കുറിച്ചും അങ്ങനെ ന്യൂറോളജി അങ്ങനെ ഓരോ ഓരോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നമ്മളെ സോദ്യൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഓരോ വാർത്തകൾ ഇതിനകത്ത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും റേഡിയോ കേൾക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന, നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിക്കുന്ന, നല്ല നല്ല പ്രോഗ്രാമുകൾ, അങ്ങനെ ഇതെല്ലാം കൊണ്ട് റേഡിയോ ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്.
0: അതായത് കൂടുതൽ അറിവുകൾ നമ്മൾക്ക് പറഞ്ഞ് നമ്മളുടെ സമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് റേഡിയോയിൽ കൂടി നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കേൾക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾക്ക് റേഡിയോയിൽ കൂടി പറഞ്ഞു കൊടുക്കണം. അത് തന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം അല്ലേ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ആ നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
3: നമ്മുടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് റേഡിയോ പത്രവും. അതായത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന റേഡിയോക്ക് എന്റെ 35 വയസ്സോളമുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ റേഡിയോയുടെ കാര്യം പറഞ്ഞാൽ അനിൽ മുഹമ്മദ് ഒഴികെ ബാക്കിയുള്ള ആളുകളെ എല്ലാം ശബ്ദത്തിലൂടെ മാത്രമാണ് പരിചയമുള്ളത്. ബാക്കി ആരെയും നേരിട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അവർക്കെല്ലാം ഷാജിക്കായ അറിയാം, എനിക്ക് അവരെ എല്ലാം അറിയാം. പിന്നെ അവിടുത്തെ അതിനകത്ത് അനൗൺസ്മെന്റ് അല്ലാത്തവരായാലും എല്ലാം അറിയാം എന്നുള്ളത്. ആ ഈ ഒരു മാധ്യമം കാണാൻ, അതായത് കരുനാഗപ്പള്ളി പുത്തൻതലയിലുള്ള എന്റെ റേഡിയോ എന്തോന്ന് മുഖാന്തരം എത്രയോ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. എങ്ങനെ? ശബ്ദത്തിലൂടെയും ഫോണിലൂടെ പരിചയപ്പെടാനും എന്തോ ചെയ്യാൻ പറ്റി. മറ്റുള്ള അന്നേരമുള്ള കാര്യങ്ങൾ ഇപ്പൊ തൊട്ടു മുമ്പുള്ള പാസഞ്ചർ പറഞ്ഞ പോലെ, പിന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചോദ്യം ചോദിക്കാനും സംശയങ്ങൾ തീർക്കാനും എല്ലാം പറ്റിയ ജീവിതത്തിന്റെ വഴിത്തിരിവിലേക്കുള്ള ഒരു ഒരു വാതിൽ എന്ന് തന്നെ പറയാം. അതാണ് എല്ലാവരും അതിനെ അനുകരിച്ച എന്നാണ് എനിക്ക് പറയാൻ.
0: അതായത് നമുക്ക് പുതിയ പുതിയ പുതിയ അറിവുകളും അതേപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിനെ നമുക്ക് നിസ്സാരമായോ അല്ലെങ്കിൽ നമുക്കതിനെ കൂടുതലായിട്ട് എന്താ തള്ളിക്കളയാനോ നമുക്ക് സാധിക്കാത്ത ഒരു മൂല്യമുള്ളൊരു വസ്തുവായിട്ട് റേഡിയോ മാറിക്കഴിഞ്ഞു അല്ലേ. സാധനത്തെ കോള് ആരാളെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം. സമയം അധികമായിരിക്കുന്നു, ഇന്നത്തെ ദിവസം സംസാരിച്ചില്ലെങ്കിൽ ഒരു മോശമായി പോവും.
0: പെട്ടെന്ന് പറഞ്ഞോളൂ.
4: അതുകൊണ്ട് കയറിയതാണ്. പിന്നെ റേഡിയോ സംപ്രേഷണ ദിനത്തിന് എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും റേഡിയോയിലേക്ക് മടങ്ങുക. എനിക്ക് ഞാൻ വളരെ ചെറുപ്പം തൊട്ട് റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് എന്നതാണ് എന്റെ പ്രത്യേകത. ലൈസൻസ് ഇന്ന് എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് റേഡിയോ കേൾക്കുന്നു എന്നതിന്റെ ഒരു ഒരു അടയാളമായിട്ട് ആ ലൈസൻസ് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു.
0: കറക്റ്റ് സമയത്ത് പോയി. ഓക്കേ. അപ്പം നമുക്ക് അധിക സമയം ഇങ്ങനെ ദാണ്ട കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോയ്ക്ക് ഒരു ദിവസം മാത്രം, റേഡിയോയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം മാത്രം പോരാ അല്ലേ. കാരണം നമ്മുടെ ലൈഫിൽ ബോറിംഗ് ആയിട്ടുള്ള ഓരോ നിമിഷത്തിലും റേഡിയോ എന്ന് പറയുന്നത് ഒരു ഹീറോ തന്നെയാണ്. അവസാനത്തെ ആ ഒരു പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരം. പഴയകാല പാട്ടുകളെല്ലാം കേൾക്കുന്ന മാർഗമായിരുന്നു. അപ്പം അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ രഞ്ജിനി വെള്ളിയാഴ്ച രാത്രി വഴി.
0: പെട്ടെന്ന് പറഞ്ഞോളൂ, സമയമാകുന്നു.
5: രഞ്ജിനി കേട്ടോണ്ടായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നത് രാത്രികളുടെ നല്ലായിരുന്നു. കേട്ടോ, നമ്മുടെ യാത്രകളിൽ ഗുണം ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ. അത് ഏറ്റവും യാത്രകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.
0: ഓക്കേ. അപ്പം ഒരാളുടെ യാത്ര തുടങ്ങുന്നതും ആ യാത്രയുടെ അവസാനവും എല്ലാം ഒരു റേഡിയോയിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഒരു ദിവസം മാത്രം പോരാ അല്ലേ നമുക്ക് റേഡിയോയെക്കുറിച്ച് പറയാനായിട്ട്. റേഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഹീറോ ആണല്ലോ അല്ലേ. ട്രാഫിക് ആണെങ്കിലും പെട്രോൾ ലോ ആണെങ്കിലും ഹാർട്ട് ലോ ആണെങ്കിലും ഒരു ആർജിയുടെ ശബ്ദം മതി മൂഡൊന്ന് റിസെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇന്നൊരു ചെറിയൊരു പ്രോമിസ് എടുക്കാം. കുറച്ച് സമയം നമ്മൾ നമ്മളായിരിക്കാം, കുറച്ച് സമയം നമുക്ക് മറ്റുള്ള ശബ്ദങ്ങളെല്ലാം ഒഴിച്ചിട്ട് നല്ല വൈബുകളുള്ള പാട്ടുകൾ ഒക്കെ നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ, ഓച്ചിറ. കോൺടാക്ട് 6238074391.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കും രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ
1: എല്ലാവർക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് ആർജെ ഐശ്വര്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു നിഗൂഢതയെ കുറിച്ചാണ്, മനസ്സ്. എന്താണ് ഈ മനസ്സ്? നമ്മൾ കാണുന്നതോ അതോ അനുഭവിക്കുന്നതോ? പലരും ചോദിക്കാറുണ്ട് മനസ്സാണോ തലച്ചോറാണോ വലുതെന്ന്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെയാണ്. നമുക്കതിനെ തൊടാം, കാണാം. എന്നാൽ മനസ്സെന്നത് അതിലോടുന്ന സോഫ്റ്റ്വെയർ ആണ്. ചിന്തകൾ, വികാരങ്ങൾ, പ്രണയം, ദേഷ്യം, ഇതെല്ലാം ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ശരിക്കും മനുഷ്യ മനസ്സ് വലിയൊരു ആഴമുള്ള കടൽ പോലെയല്ലേ? ആദ്യം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. മനസ്സെന്നത് വെറും ഒരു ചിന്ത മാത്രമല്ല, അത് നമ്മളുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒന്നുകൂടിയാണല്ലേ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ല പേടിയുള്ള ഒരു സമയം നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടുന്നതും കൈകൾ വിറയ്ക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവിടെ മനസ്സ് പേടിക്കുമ്പോൾ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വന്നാലോ? ഈ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് ആർജെ ഐശ്വര്യാണ് കേട്ടോ.

0: പനി.
1: പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആ ജി ഐശ്വരാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിലെ സൂപ്പർ പവറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ സിനിമയിലൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് പ്യുവറായിട്ടുള്ളൊരു സയൻസാണ്. അതാണ് പ്ലേസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമായിരിക്കും, എങ്കിൽ കൂടി അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്താണ് ഈ പ്ലേസിബോ? ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ പറ്റിച്ചുകൊണ്ട് ശരീരത്തെ സുഖപ്പെടുത്തുന്ന ഒരു വിദ്യയാണ് കേട്ടോ. ഒരു കഥ പറയട്ടെ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മരുന്നുകൾക്ക് വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ പരിക്കേറ്റ പട്ടാളക്കാർക്ക് വേദന സംഹാരികൾക്ക് പകരം ഡോക്ടർമാർ വെറും ഉപ്പുവെള്ളം കുത്തിവെച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, മരുന്ന് കുത്തിവെച്ചുവെന്ന് വിശ്വസിച്ച പട്ടാളക്കാരുടെ വേദന ശരിക്കും കുറഞ്ഞുവെന്നേ. ഇവിടെയാണ് കളി തുടങ്ങുന്നത്. നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ അത് നമ്മുടെ അസുഖം മാറ്റുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം തലച്ചോറിനൊരു സിഗ്നൽ നൽകും. ഉടനെ നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ, എൻഡോർഫിൻ തുടങ്ങിയ ചില നാച്ചുറൽ കെമിക്കലുകൾ ശരീരത്തിലേക്ക് വിട്ടു തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു നാച്ചുറൽ ഫാർമസി തുറക്കുന്നത് പോലെയാണ്. രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാം. ഗവേഷകർ കണ്ടെത്തിയതനുസരിച്ച് ചെറിയ ഗുളികയേക്കാൾ വലിയ ഗുളികയ്ക്കും സാധാരണ ഗുളികയേക്കാൾ കളറുള്ള ഗുളികയ്ക്കും അതിനേക്കാളൊക്കെ ഏറെ ഉപരി കുത്തിവെപ്പുകൾക്കും പ്ലേസിബോ പവർ കൂടുതലാണ്. കാരണം ഇത് വലിയൊരു ചികിത്സയാണെന്ന് നമ്മുടെ മനസ്സ് അത്യധികം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കണം, ക്യാൻസർ പോലെയുള്ള വലിയ അസുഖങ്ങൾ വെറും പ്ലേസിബോ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. എങ്കിലും ചെറിയ വേദനകൾ, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയിലൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പാതി കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ രോഗിയാക്കാനും സാധിക്കും, രോഗമുക്തനാക്കാനും സാധിക്കും. പ്ലേസിബോയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സ് വിശ്വസിച്ചാൽ അസുഖം മാറുമെന്ന്. ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ, നമ്മളൊരു കാര്യം മോശമായി ഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ശരീരം ശരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. ഒരാൾക്ക് നൽകുന്നത് വെറും ഒരു പഞ്ചസാര ഗുളികയാണെന്ന് കരുതുക. പക്ഷെ ഡോക്ടർ അയാളോട് പറയുകയാണ് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് തലകറക്കവും ഛർദിയും വരാൻ സാധ്യതയുണ്ടെന്ന്. അത് കേൾക്കുന്ന ആള് ആ ഗുളിക കഴിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ഫലം എന്താണെന്നോ, മരുന്നിലൊന്നുമില്ലെങ്കിലും അയാൾക്ക് ശരിക്കും തലകറക്കവും ഛർദിയും അനുഭവപ്പെടും. അത് മരുന്ന് കാരണമല്ല, മറിച്ച് അയാൾക്ക് അസുഖം വരും എന്ന ധാരണയുടെ ഒരു ഭയം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളുടെ നിത്യജീവിതത്തിലും ഇത് സംഭവിക്കാറുണ്ട്. വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തോ, അല്ലെങ്കിൽ ചെറിയൊരു വേദനയെക്കുറിച്ച് ഓർത്തോ ഒക്കെ നമ്മൾ അമിതമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വേദനയൊക്കെ അനുഭവിക്കുന്നതായിട്ട് തോന്നാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡ് സെറ്റാക്കി മാറ്റിയാൽ തന്നെ നമ്മുടെ പകുതി ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ പകുതി പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. എനിക്ക് വയ്യ എന്നതിന് പകരം ഞാൻ ഓക്കെയാണ് എന്ന് നമ്മുടെ മനസ്സിനോടൊന്ന് പറഞ്ഞ് നോക്കൂ. നോസിബയൊക്കെ തുരത്തി നമുക്ക് പ്ലേസിബോ ഇങ്ങനെ കൂടെ കൂട്ടാൻ സാധിക്കല്ലേ. ഇപ്പോഴും പല ആളുകളും പറയാറുണ്ട് എനിക്ക് വയ്യ വയ്യ വയ്യ വയ്യ എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അവർക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സത് കേട്ട് കേട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ വയ്യാതാകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് വയ്യായെങ്കിലും ശരിയാണ് ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമോ ഇല്ലെന്ന് നമ്മളുടെ മനസ്സിനോടൊന്ന് പറഞ്ഞ് നോക്കൂ. നമ്മൾ പൂർവാധികം ശക്തിയോടെ ഇങ്ങനെ എഴുന്നേറ്റ് ചാടി തുള്ളി ഇങ്ങനെ നടക്കുന്നത് കാണാം കേട്ടോ. നമ്മളുടെ മനസ്സിനെ വലിയൊരു ഗാർഡൻ പോലെ കാണുക. അവിടെ പോസിറ്റീവ് ചിന്തകളാകുന്ന പൂക്കൾ നട്ടുപിടിപ്പിക്കണോ അതോ നെഗറ്റീവ് ചിന്തകളാകുന്ന പാഴ്ചെടികൾ നട്ടുവളർത്തണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു ടൈം എടുക്കാം. അപ്പോഴേക്കും നല്ല പോസിറ്റീവ് വൈബുള്ള കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് ഓടിങ്ങി വന്നാലോ. നമ്മളെപ്പോഴും പോസിറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിക്കാല്ലോ. അപ്പോൾ നമുക്ക് സൂപ്പർ സൂപ്പർ പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആർ ജി ഐശ്വരാണ് കേട്ടോ.

മടങ്ങിയെത്താം. റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പം മനസ്സിൻ്റെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. എനിക്കറിയാം ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു സംഭവത്തെക്കുറിച്ച് പറയട്ടെ. ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ചില സമയത്തൊക്കെ നമുക്ക് ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നാറില്ല.

ഏജാവും. ഫ്രഞ്ച് ഭാഷയിൽ ഇതിനർത്ഥം കണ്ടു കഴിഞ്ഞത് എന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്? പണ്ട് കാലത്ത് ആളുകൾ കരുതിയിരുന്നത് ഇത് നമ്മുടെ പൂർവ്വജന്മത്തിലെ ഓർമ്മകളാണെന്നാണ്. എന്നാൽ ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ മറ്റൊരു കഥയാണുള്ളത്. നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി സെക്ഷനിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഗ്ലിച്ച് മാത്രമാണിത്. നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് നേരിട്ട് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകുന്നതിന് പകരം അറിയാതെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്ലിപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ഇതൊരു പഴയ ഓർമ്മയാണെന്ന്. ശാസ്ത്രം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇന്നും പലരും വിശ്വസിക്കുന്നത് ഇത് മറ്റൊരു ലോകത്തെ അല്ലെങ്കിൽ സമാന്തര പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് കേട്ടോ. നമ്മുടേതിന് സമാനമായ മറ്റൊരു ലോകത്ത് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നതാണെന്നും ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നല്ലേ, പക്ഷേ അന്ന് ആലോചിച്ച് നോക്കിയ സംഗതി ഭയങ്കര കിടുവല്ലേ. നിങ്ങൾക്കറിയാമോ, ഏകദേശം 70% ആളുകൾക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദേജാവു അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് എന്നാണ് കണ്ടെത്തലുകൾ കേട്ടോ. സാധാരണയായിട്ട് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സിനിമ കാണുന്നവരാണെങ്കിൽ ദേജാവു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ തലച്ചോറിൽ അത്രയധികം ചിത്രങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവ എപ്പോഴെങ്കിലും പുതിയൊരു ദൃശ്യവുമായി സാമ്യം തോന്നുമ്പോൾ ദേജാവു സംഭവിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ദേജാവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. എന്നാൽ ദേജാവിന് നേരെ വിപരീതമായോ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം, പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം മാത്രമേ ഞാനത് പറയത്തുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഫ്രഷ് മൈൻഡായിട്ട് ഓടി ഓടി ഇങ്ങനത്തെ കേട്ടോ. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് RJ ഐശ്വര്യയാണ് കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ബാക്ക് ടു എന്ന റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദീജോവിനെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നാണ് ജാമേവു എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് തീർത്തും അപരിചിതമായി തോന്നുന്ന ഒരു അവസ്ഥ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്നും കാണുന്ന ഒരു വാക്ക് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ അത് ശരിയായ സ്പെല്ലിംഗ് തന്നെയാണോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ. ഫ്രഞ്ച് ഭാഷയിൽ ഇതിനർത്ഥം ഒരിക്കലും കണ്ടിട്ടില്ലാത്തത് നെവർ സീൻ എന്നാണ് കേട്ടോ. ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്നും പോകുന്ന ഒരിടം, പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് തീർത്തും അപരിചിതമായി തോന്നുക. പേടിപ്പെടുത്തുന്ന ഒന്നാണോ ഇതെന്ന് ചോദിച്ചാൽ ഒരു നിമിഷത്തേക്ക് അങ്ങനെയൊക്കെ തോന്നാം അല്ലേ. പക്ഷേ ഇതിനെ നമ്മൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതിനൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളൊരു കടലാസ് എടുത്തിട്ട് വീട് എന്നൊരു വാക്ക് 30 തവണ തുടർച്ചയായിട്ട് വേഗത്തിലൊന്ന് എഴുതി നോക്കൂ. അല്ലെങ്കിൽ ആ വാക്ക് തന്നെ ഒരുപാട് തവണ ഉറക്കി ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു 20-30 തവണ കഴിയുമ്പോഴേക്കും ആ വാക്കിനോടുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. ഇതാണോ ആ വാക്ക്, ഇതിൻ്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. ആ ഒരു നിമിഷത്തെയാണ് നമ്മൾ ജാമാവു എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറ് ഒരു കാര്യം ആവർത്തിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അതിനൊരു തരം തളർച്ച, മെന്റൽ ഫാറ്റിക് അനുഭവപ്പെടും. അതായത് തലച്ചോറ് അപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു കാര്യത്തിന്റെ അർത്ഥത്തെ നമ്മളുടെ ബോധ മനസ്സിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തോട്ടോ. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഈ ജാമാവു അനുഭവപ്പെട്ടിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം തോന്നും, ഇതാരാണ്, എനിക്ക് ഈ മുഖമൊന്നും മുൻപ് കണ്ട ഓർമ്മയില്ലല്ലോ എന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഒരു തോന്നൽ മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അനുഭവപ്പെടുന്ന ഒരു അപരിചിതത്വം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണല്ലേ. പലപ്പോഴും നമ്മൾ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ പാസ്വേഡ് മറക്കുന്നത് ഉൾപ്പെടെ നമ്മൾ എത്ര അത് ഓർത്തെടുത്തിട്ടും നമുക്കിങ്ങനെ ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്തോ ഒരു പുതുമയുള്ള കാര്യം പോലെ ഇങ്ങനെ തോന്നുക, അതിനെയൊക്കെ ഈ ജാമാവു എന്നാണ് പറയുന്നത് കേട്ടോ. ഗവേഷകർ പറയുന്നത് ദേജാവിനെ അപേക്ഷിച്ച് ജാമാവ് സംഭവിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകളിലാണെന്നാണ് കേട്ടോ. അമിതമായിട്ടുള്ള ക്ഷീണം ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ തന്നെ നമ്മളിങ്ങനെ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് ഇത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തലച്ചോറ് നമുക്ക് നൽകുന്ന ഇത്തരം ചെറിയ ചെറിയ കുസൃതികൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണല്ലേ. ഇപ്പോഴും ഇതിനൊന്നും എന്താണ് പൂർണ്ണമായിട്ടും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തികച്ചും ഇപ്പോൾ നമ്മളീ പറയുന്നത് പോലും എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ തന്നെയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ചെറിയ നേരത്തേക്ക് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട് വീട് വീട് വീട് ഇങ്ങനെ എഴുതി നോക്കും. നമുക്കറിയാമല്ലോ നമുക്ക് ജാമാവ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് എന്താണ് ഇന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, നമ്മൾ ജസ്റ്റ് ഓരോ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇതുകൊണ്ട് വളരെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇതിങ്ങനെ പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു കാര്യമൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് മിന്നി മാഞ്ഞു പോകുന്ന ഒരു ടൈമിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ദേജാവു ആയാലും ജാമാവു ആയാലും എന്ത് കാര്യമായാലും കേട്ടോ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് പെറസ്ക്യൂവു എന്ന് പറയുന്നത്. എന്താണ് പെറസ്ക്യൂവു, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊക്കെ പറയാം വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താല്ലേ. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ.

യെസ് ബാക്ക് ടു ഇന്ത്യ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ദേജാവു ജാമാവു എന്നിവയെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, പെറസ്ക്യൂ. അത് പറയാന്നാണ് ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പൊ നമുക്ക് എന്താണ് പെറസ്ക്യൂ എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ വട്ടം കറക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരാളാണ് പെറസ്ക്യൂ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ എപ്പോഴും പറയാറില്ലേ, അയ്യോ എൻ്റെ നാവിൻ തുമ്പത്തുണ്ട് പക്ഷെ അങ്ങോട്ട് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ സ്ഥിര ഒരു ക്ലീശിയ ഡയലോഗാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സിനിമയുടെയോ പേരോ ഒക്കെ പറയാൻ തുടങ്ങും, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിൻ്റെ അക്ഷരങ്ങൾ പോലും ഏകദേശം ഓർമ്മയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ വരും, ഇപ്പോൾ വരും എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കും. പക്ഷേ ആ വാക്ക് മാത്രം പുറത്തേക്ക് വരില്ല. ഇതിനെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് ടിപ്പ് ഓഫ് ദി ടങ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറ് ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ്. നമ്മളൊരു വാക്കിനായി തിരയുമ്പോൾ തലച്ചോറ് ആ ഓർമ്മയെ പുറത്തെടുക്കാൻ ശ്രമിക്കും. എന്നാൽ ആ ഒരു സമയത്ത് അതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ വരികയും യഥാർത്ഥ വാക്കിനെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു തരം മെമ്മറി ട്രാഫിക് ജാം എന്നൊക്കെ വിളിക്കാം നമുക്ക്. റെസ്ക്യൂ സംഭവിക്കുമ്പോൾ നമുക്ക് ശരിക്കും അസ്വസ്ഥരാകാറുണ്ടല്ലേ. അത് കിട്ടുന്നത് വരെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനവും ഇങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ രസകരമായ സത്യം എന്താണെന്നോ, നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി വേറെന്തെങ്കിലും ഒരു ജോലി മുഴുകുന്ന സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷം ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി എത്താറുണ്ടല്ലേ. കാരണം നമ്മൾ ബോധപൂർവം നിർത്തിയാലും നമ്മളുടെ ഉപബോധ മനസ്സിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വാക്കിനായിട്ടുള്ള തെരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അപ്പോഴാണ് നമുക്കിങ്ങനെ ശരിയാണടാ ഞാൻ ഇന്ന കാര്യമാണ് മുമ്പേ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടിയൊക്കെ പോയിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിതല്ലേ. അപ്പോൾ ഇപ്പം ആരെങ്കിലും നാവിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞത് മറ്റൊരാളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് പെറസ്ക്യൂ ആണുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഈ പറയുന്നത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വന്നിട്ട് മറന്നിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ പോവുക, ഒന്ന് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ഹാവു എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ശരിക്കുള്ളത്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വലിയൊരു സംശയം തന്നെയാണ് സ്വപ്നത്തെക്കുറിച്ചുള്ളത് അല്ലേ. സ്വപ്നം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ? ചിലപ്പോൾ നമുക്ക് ദേജാവോ ജാമാവോ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ നമുക്ക് സ്വപ്നം കാണുന്നത് അതെല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെ പിന്നിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. നിങ്ങൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നമൊക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും. ചിലപ്പോൾ നമ്മൾ ആകാശത്തിലൂടെയൊക്കെ ഇങ്ങനെ പറക്കുകയായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊന്നും പഠിക്കാതെ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും. എന്താണ് നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ? അതൊക്കെ വെറും തോന്നലുകളാണോ, അതോ നമ്മുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്ന ചില ഒരു സിനിമയൊക്കെയാണോ? അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സ്വപ്നം കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉറക്കത്തിൻ്റെ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരം തളർന്നു കിടക്കുകയാണെങ്കിലും തലച്ചോറ് ഉണർന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പകൽ സമയത്തേക്കാൾ ആവേശത്തോടെയാണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാവോ നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരുപാട് മുഖങ്ങളൊക്കെ കാണും. ചിലപ്പോൾ നമ്മളിങ്ങനെ സഹായിക്കാൻ വരുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ദൈവദൂതനെ പോലെ ഇങ്ങനെ വരുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒക്കെ നമുക്ക് എപ്പോഴും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ വില്ലന്മാരായിട്ടൊക്കെ വരുന്ന കുറേ ആൾക്കാരൊക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നത്തിലെ മുഖങ്ങളൊന്നും പുതിയതല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടിയ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് വെറുതെ നോക്കിപ്പോയ മുഖങ്ങൾ മാത്രമേ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ വരൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പുതിയൊരു മുഖം സൃഷ്ടിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല. അതായത് നമ്മുടെ സ്വപ്നത്തിലൊക്കെ വരുന്ന ആ വില്ലൻ പോലും നമ്മളെവിടെയൊക്കെ വെച്ച് കണ്ട ഒരാളാണെന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്ര എത്ര പേരെ കാണുന്നുണ്ടല്ലേ. നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് എത്ര എത്രയോ പേരെ കാണുന്നുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാകാം, ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് കണ്ട കാര്യമല്ലേ, അപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്ത് രാത്രിയിൽ ഇങ്ങനെ നമുക്ക് വില്ലനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കാനൊക്കെ വരുന്ന ആളായിട്ട് ഇങ്ങനെ സ്വയം ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ തലച്ചോറ് കേട്ടോ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് സ്വപ്നങ്ങൾ എന്നാണ് കേട്ടോ. പകൽ മുഴുവൻ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആവശ്യമുള്ളവ മാത്രം എടുത്തു വയ്ക്കുവാനും ബാക്കിയുള്ളവയൊക്കെ കളയുവാനും മനസ്സിൽ നടത്തുന്ന ഒരു ശ്രമമാണത്. മനസ്സിൻ്റെ ഒരു തരം തെറാപ്പി എന്നൊക്കെ പറയാം നമുക്കിതിനെ അല്ലേ. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴെല്ലാം നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് വന്നതിന് ശേഷം മാത്രം ഇത് എൻ്റെ റേഡിയോ 91.2 ആണ് കേട്ടോ.

സാക്ടുണ്ട് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. കൂടെ തന്നെയുള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നങ്ങളെ കുറിച്ചിട്ടായിരുന്നല്ലോ. ഇനി പറയാൻ പോകുന്നത് സ്വപ്ന ലോകത്തെ അൾട്ടിമേറ്റ് ലെവലായിട്ടുള്ള മറ്റൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്, ലൂസി ഡ്രീമിങ്. എന്താണ് ഈ ഒരു സംഗതി എന്നല്ലേ, നമ്മളൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ബുദ്ധി ഇങ്ങനെ ഉണരുന്നു, നമ്മൾ സ്വയം പറയുകയാണ് അയ്യോ ഇത് ശരിക്കുള്ള ജീവിതമല്ലല്ലോ, ഇതൊരു സ്വപ്നമാണല്ലോ എന്ന്. ഈ ഒരു തിരിച്ചറിവ് കിട്ടുന്ന ഒരു നിമിഷം നമ്മൾ ആ ഒരു സ്വപ്നത്തിൻ്റെ ഉടമയായിട്ട് മാറുകയാണ്. പിന്നെ അവിടെ നടക്കുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാം, ഒരു പക്ഷിയെപ്പോലെ പറക്കണോ പറക്കാട്ടോ, കടലിനടിയിൽ പോയി മീനുകളോട് സംസാരിക്കണോ അതും അവിടെ നടക്കും, പാരീസിലെ ഈഫൽ ടവറിൻ്റെ മുകളിൽ നിന്ന് ചായ കുടിക്കണോ അതും അവിടെ നടക്കും. ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയുകയില്ല. ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സാധ്യമാകും, ഇതൊരു അത്ഭുതമൊന്നും അല്ല കേട്ടോ. നമ്മളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നിട്ടൊരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, ഇതിനെ റിയാലിറ്റി ചെക്ക് എന്നാണ് വിളിക്കുന്നത്. പകൽ സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടെ നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് ഒന്ന് നോക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണോ എന്ന്. നിങ്ങൾ ഇതൊരു ശീലമായി മാറ്റിയാൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴും അറിയാതെ നിങ്ങളുടെ കൈകളിലേക്ക് സ്വയം നോക്കിപ്പോകും കേട്ടോ. സ്വപ്നത്തിൽ നമ്മുടെ കൈകൾക്ക് ചിലപ്പോൾ 6 വിരലുകളൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വിരലുകൾക്ക് നീളം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. ആ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയും, യെസ് ഇതൊരു സ്വപ്നമാണെന്ന്. വെറും ഒരു വിനോദത്തിന് മാത്രമല്ല ലൂസി ഡ്രീമിങ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ പേടികളൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഒരാൾ സ്വപ്നത്തിൽ 1000 ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പ്രസംഗിക്കുന്നത് സങ്കല്പിച്ചാൽ ശരിക്കുമുള്ള ജീവിതത്തിലും അയാളുടെ ആത്മവിശ്വാസമൊക്കെ കൂട്ടാൻ കാരണമാകും എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ആവേശത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൂസി ഡ്രീമിങ്ങിൽ എത്തിയാൽ പതുക്കെ അതിങ്ങനെ ആസ്വദിച്ച് തുടങ്ങുക. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങളുടെ ആ ഒരു ലോകം, നിങ്ങളുടെ നിയമങ്ങൾ അവിടെ നിങ്ങളാണ് മെയിന്. ഹോളിവുഡ് സിനിമയായ ഇൻസ്പെക്ഷൻ ഒക്കെ പോലെ തന്നെ നമ്മളുടെ സ്വപ്നത്തിലെ ക്രിസ്റ്റഫർ നോളൻ നമ്മൾ തന്നെയായിട്ട് മാറുമല്ലോ. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ 9544 7 ഓ മൈ ഗോഡ്, ബാക്കി നമ്പർ എന്തായിരുന്നു, മറന്നുപോയല്ലോ. ഞാനിന്ന് ഫോണിൽ നോക്കിയിട്ട് വരട്ടെട്ടോ. പലപ്പോഴും നിങ്ങൾക്കും ഇതുപോലെ തോന്നിയിട്ടുണ്ടോ, എല്ലാം എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ, ഞാൻ എന്തിനെ ഓർത്ത് വെക്കണം എന്നൊരു ചിന്തയാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഒരു എല്ലാ ഫോണിൻ്റെ നമ്പേഴ്സും നമ്മുടെ കുടുംബത്തിലുള്ള എന്തിനു പറയും നമ്മുടെ നാട്ടുകാരുടെ വരെ ഫോൺ നമ്പേഴ്സ് നമുക്ക് കാണാപ്പാടം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴോ നമ്മുടെ നമ്പർ പോലും, നമ്മുടെ സ്വന്തം യൂസ് ചെയ്യുന്ന നമ്പർ പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മൈ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെയൊക്കെ സ്വന്തം ഫോണുകളല്ലേ. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ ഇപ്പോൾ ഒന്ന് കാണാതെ പറയാവോ, എത്ര പേര് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കാൻ പോകുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാറുണ്ടല്ലോ, അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു രുചി മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നോ? പലർക്കും ഇതിൻ്റെ ഉത്തരം ഇല്ല എന്നതായിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മുടെ ശാസ്ത്രലോകം പറയുന്നത് ഡിജിറ്റൽ അംനീഷ്യ എന്ന് കേട്ടോ. അതായത് വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് നമ്മുടെ തലച്ചോറ് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വിസമ്മതിക്കുന്ന അവസ്ഥ. നമ്മുടെ തലച്ചോറ് വളരെ സ്മാർട്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതെപ്പോഴും ഊർജ്ജം ലാഭിക്കാൻ ഇങ്ങനെ നോക്കുന്നൊരു ആൾ തന്നെയാണ് കേട്ടോ. ഒരു കാര്യം നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞെടുത്താൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ജെമിനിയിൽ കിട്ടുമല്ലോ, ചാറ്റ് ജിപിടിയിൽ കിട്ടുമല്ലോ, എന്ത് കാര്യം എൻ്റെ ഫോണിനകത്ത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമല്ലോ എന്നൊരു ചിന്ത. ഇങ്ങനെ നമുക്ക് നല്ല ഉറപ്പുള്ളപ്പോൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ തലച്ചോറ് മെനക്കെടില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു വേ ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെ മെനക്കെടാതെ കൈ നിറയാതെ മീൻ പിടിക്കാൻ നോക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറും അങ്ങനെ മെനക്കെടാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ട് നമ്മൾ വഴികൾ ഓർത്ത് വെക്കുമായിരുന്നു, ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാനായിട്ട് അല്ലേ. ഒരു വഴി നമ്മൾ നോക്കി വെച്ചില്ലെങ്കിലും നമുക്ക് പറയാം മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, എന്തിനാ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പറയല്ലോ അല്ലേ. പണ്ട് നമ്മളൊക്കെ ഫോൺ നമ്പറുകളൊക്കെ ഡയറിയിൽ എഴുതുകയും കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെല്ലാം ഫോണിലിങ്ങനെ കോണ്ടാക്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, നമ്മൾ ഏറ്റവും മനോഹരമായ കാഴ്ച കാണുമ്പോൾ അത് കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നതിന് പകരം ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഉടനെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ അങ്ങ് എടുക്കുമല്ലേ. ഗവേഷകർ പറയുന്നത് ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ നമ്മൾ ആ കാഴ്ചയുടെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നാണ്. കാരണം ഇത് ഫോണിൽ കിടപ്പുണ്ടല്ലോ, നമുക്ക് പിന്നെ ആയാലും എടുത്തൊന്ന് കാണാമല്ലോ എന്ന് നമ്മൾ തലച്ചോറ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മുടെ തലച്ചോറിനെ ആ ഒരു ഓർമ്മ ഡിലീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയ്ക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. ശരിക്കും പറയാൻ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്, നമുക്ക് എത്രത്തോളം നമ്മളതിനെ കണ്ണുകൊണ്ട് ആസ്വദിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ കണ്ണിലോട്ട് ആ ഒരു പ്രകാശം അടിക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു പച്ചപ്പുള്ള സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, നമുക്കതിനെയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മൊബൈലിലൊരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിലേക്ക് കാറ്റടിക്കുന്നുണ്ടാകാം, നല്ല തണുത്തൊരു കാറ്റ് നമുക്ക് ദേഹത്ത് മൊത്തം ഇങ്ങനെ സ്പർശിക്കുന്നുണ്ടാകാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഫോണിൽ നോക്കുമ്പോൾ ഈ ഒരു അനുഭവമല്ല ഇവിടെ കിട്ടുന്നത് അല്ലേ. രണ്ടും രാവും പകലും പോലെ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കുറയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. വിവരങ്ങൾ തലച്ചോറിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ചിന്തകളൊക്കെ ഉണ്ടാവൂ. ഇതിപ്പോൾ നമ്മുടെ തലച്ചോറിലുള്ളതിനെക്കാട്ടി കൂടുതൽ എല്ലാം ഇൻ്റർനെറ്റിലുണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ തലയിലെ ബുദ്ധി ഇങ്ങനെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് ഓടി വരാം. അപ്പോഴേക്കും ഇപ്പോൾ എന്താണ് നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ച, അതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ കണ്ണ് കണ്ട് തന്നെ അറിഞ്ഞ് ഫീൽ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ഇനി നമ്മളിടുന്ന പാട്ടുകളൊക്കെ നമ്മുടെ കാതുകൊണ്ട് നന്നായി ആസ്വദിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഞാൻ ഇട്ട് തരാം. അപ്പോഴേക്കും

യെസ് ബാക്ക് ടു എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത്. ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഫോണ്ടം വൈബ്രേഷൻ സിൻഡ്രോ ഉണ്ടോ? എന്റെ ദൈവമേ, ഇതുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ വന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഇത് കേട്ടപ്പോൾ നിങ്ങളിൽ എത്ര പേർ സ്വന്തം ഫോണിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരിക്കും. കൈ

അവളുടെ പോക്കറ്റിലോ ബാഗിലോ അറിയാതെ ഒന്ന് പോയോ? ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് പോലും ഇതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നമ്മള് അറിയാതെ ഫോണിനൊന്ന് തപ്പി അല്ലേ. നമ്മൾ ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ പെട്ടെന്ന് പോക്കറ്റിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഉടനെ നമ്മൾ ഫോൺ എടുത്ത് നോക്കും, പക്ഷേ ഒരു മെസ്സേജോ കോളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. നമ്മുടെ പോക്കറ്റിലെ തുണി ഉരസുന്നതോ അല്ലെങ്കിൽ പേശികളൊന്ന് തുടിക്കുന്നതോ ഒക്കെ ആവാം. പക്ഷെ നമ്മുടെ മനസ്സ് അതിനെ ഉടനെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്, വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പറയാട്ടോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സ് ഇപ്പോൾ ഒരു ഹൈപ്പർ വിജിലൻസ് അവസ്ഥയിലാണ്. അതായത് ഏത് നിമിഷവും ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ തലച്ചോറ് എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുള്ളത് ഏകദേശം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെ നമ്മുടെ ഫോണുകളൊക്കെ മാറിയിട്ടുണ്ടെന്നാണ്. ഫോൺ കാണാതാകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ചെറിയ ടെൻഷനൊന്നും അല്ല, വലിയൊരു ടെൻഷൻ തന്നെയാണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് നമുക്ക് നഷ്ടമായ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു അലേർട്ടിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫോണില്ലെങ്കിൽ ഒരു ജീവിതമില്ല അല്ലേ. നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ആണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. ഇതൊരു അസുഖമാണോ? പേടിക്കണ്ട, ഇത് മാരകമായിട്ടുള്ള അസുഖമൊന്നുമല്ല. എന്നാൽ നമ്മൾ എത്രത്തോളം ടെക്നോളജിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. ഏകദേശം 90% ആളുകളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഇത് കുറയ്ക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ഫോൺ വൈബ്രേഷൻ മോഡിൽ നിന്ന് മാറ്റി നോർമൽ മോഡിലൊക്കെ ആക്കി വയ്ക്കാം. അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഫോൺ പോക്കറ്റിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മനസ്സിനോട് പറയുക, എല്ലാ നോട്ടിഫിക്കേഷനും അത്ര അർജൻറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല. അങ്ങനെ നമുക്ക് മനസ്സിനെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ച് വയ്ക്കും. നമുക്ക് എത്ര എത്ര കാര്യങ്ങളിലെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ വന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞൊന്നും ശാന്തനാക്കി അടക്കി വയ്ക്കാം അല്ലേ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിനുള്ളതല്ലേ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പ്ലേ ചെയ്തൊരു പാട്ട് നിങ്ങൾ എത്ര വട്ടമായിരിക്കും അതിങ്ങനെ പാടി പാടി പാടി മൂളി മൂളി ഇങ്ങനെ നടക്കുന്നത് മനസ്സിൽ. രാവിലെ എപ്പോഴോ കേട്ട ഒരു പാട്ടിൻ്റെ ഒരു വരി മാത്രം നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എന്തിനു ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഒരൊറ്റ വരി മാത്രം നമ്മുടെ മനസ്സിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കാറുണ്ടല്ലേ. നിങ്ങളത് നിർത്താൻ ശ്രമിക്കും, പക്ഷേ ആ ബിരുദൻ പിന്നെയും അവിടെ കാണും. പിന്നെയും ആ പാട്ടിങ്ങനെ പാടി പാടി പാടി നമ്മളിങ്ങനെ നടക്കാറുണ്ട്. ഇൻവോളണ്ടറി മ്യൂസിക്കൽ ഇമേജറി എന്നാണ് പറയുന്നത്. അതായത് അനുവാദമില്ലാതെ മനസ്സുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. ചില പാട്ടുകൾക്കൊക്കെ ലളിതമായിട്ടുള്ള ട്യൂണും ആവർത്തന സ്വഭാവമൊക്കെ ഉണ്ടാകും. അത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതൊരു ലൂപ്പിൽ എന്ന പോലെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഏകദേശം 98% ആളുകൾക്കിടയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മാറ്റാൻ ഒരുപാട് വഴികളുണ്ട്. പലപ്പോഴും ഒരു വരി മാത്രം ഇങ്ങനെ തലയിൽ കുടുങ്ങുന്നത് ആ ഒരു പാട്ട് അപൂർണമായതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ടാൽ അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ടൊന്ന് പാടിയാൽ ആ ഒരു പ്രശ്നമൊക്കെ തീരും കേട്ടോ. അതായത് ഓക്കെ, ആ ഒരു ജോലി കഴിഞ്ഞു എന്ന് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെയും നമ്മളിങ്ങനെ അത് തന്നെ പാടിക്കൊണ്ടിരിക്കത്തില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടാലോ. അപ്പം അപ്പോൾ നമുക്കിനി ബ്രേക്ക് ടൈം ആണ് കേട്ടോ. ഇത് എൻ്റെ റേഡിയോ 91.2 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് RJ ഐശ്വര്യ ആണ് കേട്ടോ.

തിരിച്ചെത്താമിത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് ധാരണകളൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ലേ. ഒരാൾ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ഉടനെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കുമെന്നൊക്കെ, അല്ലേ, നല്ല ബുദ്ധിയുള്ളവരായിരിക്കുമെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിന് പറയുന്നത് ഹാലോ എഫക്റ്റ് എന്നാണ്. അതായത് ഒരാളുടെ നല്ലൊരു ഗുണം കണ്ടാൽ നമുക്ക് ചിലപ്പോൾ അവർ ഭയങ്കര ബ്യൂട്ടി ആയിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും അവർ നല്ലൊരു വ്യക്തിയാണെന്ന് നമ്മളിങ്ങനെ കരുതാറുണ്ട്. അവർക്ക് മറ്റെല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ മനസ്സ് അന്ധമായിട്ടിങ്ങനെ വിശ്വസിക്കുന്നു. സിനിമയിലെ ഹീറോന്മാരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണിതല്ലേ. അവർ സ്ക്രീനിൽ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് അവർ ജീവിതത്തിലും നല്ലവരാണെന്ന് നമ്മളിങ്ങനെ ഉറപ്പിച്ചു വെക്കാറുണ്ടല്ലേ. നമ്മൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാളെ അളക്കരുത് എന്ന് പഴമക്കാർ പറയുന്നതൊക്കെ എത്ര ശരിയാണല്ലോ. അപ്പോൾ മനസ്സ് കാണിച്ചു തരുന്ന ആ ഒരു കബളിപ്പിക്കലിൽ നമ്മളിങ്ങനെ വീഴാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഹാലോ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് കേട്ടോ. മനസ്സിനെ പറ്റിക്കാൻ നമുക്കൊരു ചിരിയായാലോ. നമ്മളെപ്പോഴാണ് ചിരിക്കാറുള്ളത്? സന്തോഷമൊക്കെ തോന്നുമ്പോഴല്ലേ. എന്നാൽ ശാസ്ത്രം പറയുന്നത് ഇതിന് നേരെ തിരിച്ച് സംഭവിക്കുക എന്നാണ് കേട്ടോ. നമുക്ക് വലിയ വിഷമം തോന്നുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ അനുഭവപ്പെടുമ്പോഴോ ഒരു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് നിൽക്കണം. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് ചിരിച്ചു നോക്കൂ. വെറുതെ അല്ലാതെ മൊത്തത്തിൽ ചിരിക്കരുത് കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി നിന്നിട്ട് ഒന്ന് ചിരിക്കും, ഒന്ന് പൊട്ടി ചിരിക്കൂ, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ഒന്ന് പൊഞ്ചിരിച്ചേ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിരിക്കാം കേട്ടോ. നമ്മൾ മനസ്സറിഞ്ഞല്ല ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം, വെറും ഒരു അഭിനയം. പക്ഷേ നിങ്ങളുടെ മുഖത്തെ പേശികൾ ആ ചിരിയുടെ രൂപത്തിൽ ഇങ്ങനെ വിരിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് കിട്ടുന്നൊരു സിഗ്നൽ ഇയാൾ ഹാപ്പി ആണല്ലോ എന്നാണ്. ഉടനെ നമ്മുടെ തലച്ചോറ് നമ്മുടെ മൂഡങ്ങ് മാറ്റും. ഏത് മൂഡ്? പൊളി മൂഡാക്കുക കേട്ടോ. നമ്മളങ്ങനെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ വാരി അങ്ങ് വിതറി അങ്ങ് ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു അഭിനയിച്ചിരി നമുക്ക് പതുക്കെ ശരിക്കുമുള്ള സന്തോഷമായിട്ടൊക്കെ മാറാറുണ്ട്. നമുക്കിതിനെ ഫേക്കായിട്ടിങ്ങനെ പറയാം. ഫേക്കാ പല കാര്യങ്ങളും നമ്മൾ ഫേക്കായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വിഷമമുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ണാടി ഓട്ട് എടുക്കുക, നമ്മൾ ശരിക്കുക, നമ്മളെ തന്നെ അങ്ങ് പറ്റിക്കുക. മറ്റാരെയും നമ്മൾ പറ്റിക്കാൻ പോകുന്നില്ലല്ലോ. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അല്പം നല്ലത് ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ നമുക്ക്. അപ്പം നമുക്കൊന്ന് പുഞ്ചിരിക്കല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലിരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഓടി ചെന്ന് പല്ല് കാട്ടി ഒന്ന് ചിരിച്ചു തരിക. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുമല്ലോ. എൻ്റെ ദൈവമേ, എന്ത് സുന്ദരിയാണ് എന്നെ കാണാൻ, അല്ലെങ്കിൽ എന്ത് സുന്ദരനാണ് എന്നെ കാണാൻ, എൻ്റെ ഇത് നല്ല മനോഹരമായിട്ടുള്ള പല്ലുകളാണ്, എൻ്റെ നല്ല പുഞ്ചിരിയാണെന്നൊക്കെ ആലോചിച്ച് നമുക്ക് ആ ഒരു വിഷമങ്ങൾക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ തലച്ചോറിനെ ഒന്ന് പറ്റിക്കാവുന്നേ. അപ്പോൾ നമുക്ക് തലച്ചോറിനെ പറ്റിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ പറ്റിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ദേ സമയം ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പോയി. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷനോട് അവസാനിക്കാൻ നേരമായിരിക്കുകയാണ്. എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാൻ നേരമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത പരിപാടിയിൽ നമുക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനായിരുന്നു. നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ആർ ജെ ഐശ്വര്യയുടെ സൗണ്ടായിരുന്നു കേട്ടോ.

കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് ജി എൻ എം അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി വിശദമായ വിവരങ്ങളാണ് നൽകുന്നത്. ഇത് 3 വർഷത്തെ കോഴ്സാണ്. സാധാരണഗതിയിൽ പ്ലസ് ടുവിന് സയൻസ് സ്ട്രീം എടുത്ത വിദ്യാർത്ഥികളെ കൂടാതെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്കും നേഴ്സാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വഴിയാണ് ജി എൻ എം. ജി എൻ എമ്മിലൂടെ 3 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കുകയും അതിനുശേഷം സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത് നഴ്സായി പ്രവർത്തിക്കാനും കഴിയും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു രജിസ്റ്റേർഡ് നഴ്സായി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ബി എസ് സി എന്ന ഓപ്ഷനിലൂടെ ബി എസ് സി നഴ്സായി വർക്ക് ചെയ്യാനും കഴിയും. അതായത് ജി എൻ എം കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 വർഷത്തെ പോസ്റ്റ് ബി എസ് സി കോഴ്സിലൂടെ നഴ്സായും ബി എസ് സി നഴ്സായിട്ടും കൺവെർട്ട് ചെയ്ത് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു സാധ്യത തന്നെയാണ്. ഇനിയിപ്പോ നോർമലി നഴ്സൊക്കെ പഠിക്കാൻ നഴ്സിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്സോ ഒക്കെ എടുത്തത് കൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിഷമം ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വഴി തന്നെയാണ് ജി എൻ എം. ജി എൻ എമ്മിലൂടെ നഴ്സാകുകയും പിന്നീട് ബി എസ് സി നഴ്സാകാനുമുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ എല്ലാവർക്കും ലഭിക്കുന്നത്. അന്നേരം ഇങ്ങനെ നഴ്സാകാനും അതേപോലെ രോഗികളെ പരിചരിക്കാനും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ജി എൻ എമ്മിനും അപ്ലൈ ചെയ്യുക. അതിലൂടെ ഒരു നല്ലൊരു നഴ്സായിട്ട് മാറാൻ കഴിയും. ഇത്ര നേരവും നിങ്ങൾക്കൊപ്പം കരിയർ ജാലകത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ജസീന റഹീം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7559913653. നമ്പർ ഒന്നുകൂടി പറയാം. 7559 9136.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളെ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
1: हमने फिर से अनुरोध कर रहे कि नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें लेकिन कंडीशन मत लगाइए कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है क्योंकि आप
0: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗതമന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോയെന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്തി, ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണുവടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി പി എസ് പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ 100 സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
4: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
0: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4 ഉന്നത സമിതി 15 റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീ.
5: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ 9 സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000 കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200 ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
0: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്നു.

ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും പിഐബിയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
2: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: tranquilo.
1: ¡Stop it! പഠിച്ചിട്ടുള്ളതല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. Don't you have any manners?
2: ദേവി എന്താ ഇത്?
1: നീ ചുമ്മാതിരി.
0: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കഴിപൂശിച്ചതല്ലേ? ഇനിയും വേണം അവളെ.

0: ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതിയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു പഴയകാല പാട്ടുകളിലേക്കും നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട് വൈകിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാം, നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാം. ഇന്ന് 6 മണിവരെ എൻ്റെ കൂടെ നിങ്ങളുടെ സ്വന്തം പാട്ടിൻ്റെ കൂട്ടുകാരൻ നിതിനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രമേൽ മനോഹരമായിട്ടുള്ള നിങ്ങൾ കേൾക്കാൻ കൊതിച്ച, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു പാട്ട് കേൾക്കണ്ടേ. വൈകുന്നേരത്തെ ചായയും പിന്നെ ഇഷ്ടം പോലെ പാട്ടുകളും ഒരുപാട് ഓർമ്മകളുമായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മായാലോകത്തോടി പോകാം. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7001-2 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ സെയിം നമ്പറിലോട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വയ്ക്കാവുന്നതാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് ആ പ്രിയപ്പെട്ട ഒരാൾക്ക് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളുമായി പ്രിയപ്പെട്ടവരുടെ കാതോരത്ത് ഞങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജോലി സ്ഥലത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്രമേൽ മനസ്സിനെ സ്വാധീനിച്ച ആ ഒരു പാട്ടൊന്ന് കേൾക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കാം, ബർത്ത്ഡേ ഒക്കെ വിഷസൊക്കെ അറിയിക്കാം. ഓക്കെ, ഒറ്റ പാട്ടിനുള്ള പാട്ടല്ല, വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സ്, ഏത് ഫീലിങ്സ് ആയിക്കൊള്ളട്ടെ, അപ്പോൾ ആ ഫീലിങ്സിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാട്ടുകളുടെ അത്ഭുത ലോകത്തോടെ അത്ഭുത ദ്വീപിലെത്തി നിൽക്കുകയാണ്. ദാ വരുന്ന കലക്കൻ പാട്ടുകൾ. സ്റ്റേ ട്യൂൺ.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. സ്വരമാമ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഉള്ളത് രശ്മി, ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഇഷ്ടം പോലെ പാട്ടുകളുമായി കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോ നമ്മള് ഇപ്പൊ ലാസ്റ്റ് കേട്ട പാട്ട് 1992 പുറത്തിറങ്ങിയ ആയുഷ്കാലം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് കൈതപ്പുറം മാഷ് വരികൾ എഴുതി ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും കൂടി പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എത്ര കേട്ടാലും മതി വരാത്ത, ഇങ്ങനെ ലോങ് ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേട്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇതുപോലെ എത്രയോ പാട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോയാലോ. ഹായ് സ്വാതി, എൻ്റെ പേര് അച്ചു എന്നാണ്. സ്വാതിയുടെ പ്രോഗ്രാം കേൾക്കുകയാണ് കേട്ടോ. കുറേ നാളിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഗാനമഞ്ജരി കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു, താങ്ക് യു അച്ചു. അച്ചു നമ്മളോട് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് വസന്തം പോലെ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരുമോ സ്വാതി പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു കാലത്ത് ഈ ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു ആൽബമാണ് ശ്രീനിവാസ് സാർ പാടിയ. എപ്പോഴും പ്രണയിക്കുന്നവർക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് വസന്തം പോലെ എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതാ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഇത് കരുനാഗപ്പള്ളി ഒട്ടത്തിനൊക്കെ അനിൽകുമാർ.
0: അനിൽജേട്ടോ,
1: ഓ
0: അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ.
1: പാട്ട് നമ്മുടെ മമ്മൂക്കട
0: ഏത് പാട്ടാ വേണ്ടേ?
1: മമ്മൂക്കട പടത്തിലെ ജാക്ക്പോട്ട് എന്ന സിനിമയിലെ താഴ്വാരം.
0: താഴ്വാരം
1: ആർക്ക്
0: വേണ്ടിട്ടാ?
1: അത് പിന്നെ നമ്മള് എന്റെ ഒരു കൂട്ടുകാരനാ മുരളീധരൻ, കരുനാഗപ്പള്ളി ആമ്പാടി.
0: മുരളീധരൻ ചേട്ടനും ശ്രീജയ്ക്കും വേണ്ടിട്ട് ഈ പാട്ട് എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. ഇത് പക്കാ മമ്മൂട്ടി ഫാനാണെന്ന് തോന്നുന്നല്ലോ, മമ്മൂക്ക ഫാനാണെന്ന് തോന്നുന്നല്ലോ.
1: തീർച്ചയായിട്ടും
0: ഓക്കെ. അപ്പൊ അന്നും ഇന്നും ഇനി എന്നും മമ്മൂക്ക ഫാൻ തന്നെ ആയിരിക്കും.
1: അതുപോലെ നമ്മുടെ ഈ മുരളീധരൻ എന്ന് പറഞ്ഞാല് ഞങ്ങളെ ഒരു മത്സരത്തിലായിരുന്നു പണ്ട് പോലെ, പിന്നാള് പോലെ ഞങ്ങളെ പോയി കൂട്ടാനാ. അപ്പൊ ഞങ്ങള് പിന്നെ ഒരു മത്സരമാണ് കാര്യം, പുള്ളി മോഹൻലാലിന്റെ ആളും ഞാൻ അങ്ങനെ ഒരു മത്സരത്തിലാണ്. മോഹൻലാലിന്റെ ഫാൻസ് അയാള്
0: മോഹൻലാൽ ഫാൻസിന് മമ്മൂട്ടിയുടെ പാട്ടിട്ട് കൊടുക്കുന്നതാണ് എന്റെ ഹീറോയിസം അല്ലേ?
1: അത് മാത്രമല്ല, ഇപ്പൊ ഒരു സന്തോഷമുള്ള വാർത്തയാണ്, പുള്ളിക്ക് ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടി. അതായത് ഞങ്ങൾക്ക് സന്തോഷമാണ്.
0: അതെ അതെ, നാഷണൽ അവാർഡ് കിട്ടി.
1: അവാർഡ് കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടേ പ്രാർത്ഥിക്കുകയാണ് പുള്ളിക്ക് ഇനി അതിന്റേതായ കിട്ടട്ടെ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് 1993 ഈ ഒരു ജാക്ക്പോട്ട് എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്യുന്നത് കേട്ടോ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേട്ടനും ചിത്രചേച്ചിയും കൂടി പാടിയ അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം. ഈ വൈകുന്നേരത്ത് നമ്മളിങ്ങനെ എല്ലാ തിരക്കുകളൊക്കെ ചേർന്ന് നിശ്ചേ. അപ്പൊ നമുക്ക് കേൾക്കാം നമ്മുടെ ഇഷ്ടം പോലെ പാട്ടുകൾ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലൂടെ. നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ഈ വൈകുന്നേരം ഈ ഒരു ഗാനമഞ്ജരിയിലൂടെ നമുക്ക് അങ്ങനെ ഡെഡിക്കേഷനൊക്കെ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. സ്റ്റേറ്റ് 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒരുപാട് യാത്ര ചെയ്യാനും ആ യാത്രയിലുടനീളം അത്രമേൽ ഇഷ്ടപ്പെട്ട പാട്ടും ആ പാട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഓർക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, വിശ്വസൊക്കെ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 954-7000-9192 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: ഇത് ആരാ സംസാരിക്കുന്നേ?
1: എങ്ങനെ?
0: ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇത് ആരാ സംസാരിക്കുന്നേ? അജിജി, എന്തുണ്ട് വിശേഷം? സുഖാണോ? ചായ കുടിച്ചോ? അതെ, വൈകിട്ടത്തെ ചായയുടെ കൂടെ അടിപൊളി ഒരു പാട്ടും കൂടി ആയാലോ? ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: എന്റെ ഒരു ബന്ധു, അതായത് എന്റെ ചേട്ടന്റെ അമ്മ ആശുപത്രി കിടക്കുവാണേ. അപ്പൊ ആ അമ്മയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ മറവത്തൂർ തന്നെ കരുണാമയനെ എന്നുള്ള പാട്ടുണ്ട്.
0: കരുണാമയനെ ഉറപ്പായിട്ട് വിട്ടേക്കാ കേട്ടോ.
1: അതെ, എനിക്കൊന്ന് വെച്ചേരണം.
0: ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പാട്ട് 1998 കാലയളവിൽ പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ എഴുതി. വിദ്യാസാഗർ അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേട്ടൻ പാടിയ എക്കാലത്തെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, മെസ്സേജിലേക്ക് പോകാം. ഹായ് സ്വാതി, ഞാൻ വിഷ്ണു. എന്റെ ലവറിന് വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് വേണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ പ്ലേ ചെയ്യുന്നൊരു പാട്ടാണ് നീ ഹിമമഴയായി. വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും കേൾക്കാൻ എന്തൊക്കെയോ ഈ പാട്ടിലുണ്ടെന്നാണ് വിഷ്ണു പറയുന്നത്. നമുക്ക് ചില പാട്ടുകളോട് ഒത്തിരി ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോടുള്ള ഇഷ്ടം കൂടുതൽ കൂടുതൽ തോന്നിപ്പിക്കാനും അല്ലെങ്കിൽ അയാളെ മിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാട്ടൊക്കെ കേൾക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലെ. അയാൾക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു പാട്ട്, ഒരു സ്റ്റാറ്റസിൽ പോലും വേറൊരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് സഹിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇങ്ങനെ എത്രയോ പാട്ടുകൾ. ചിലപ്പോൾ ചിലർക്ക് സാഡ് സോങ്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് റൊമാൻറ്റിക് ആയിരിക്കും, ചിലർക്ക് മെലഡീസ് ആയിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ കേൾക്കാം, തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വിളിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ലോകത്ത് എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും ഇൻട്രോഡ്യൂ 91.2 ആസ്വദിക്കാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടംപോലെ പാട്ടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ കാത്തു.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഇഷ്ടം പോലെ പാട്ടുകളുമായി ഇത് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതിയാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ആർജെ നിതിനും എന്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിളിക്കാം നമ്പർ 9544709912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വൈകുന്നേരത്ത് അല്ലേ, ഓരോ വൈകുന്നേരങ്ങളും സുന്ദരമാകുന്നത് ഇതുപോലെ ഇഷ്ടം പോലെ പാട്ടുകൾ കൂടി ആകുമ്പോഴാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ കാതോരും ഞങ്ങളുണ്ട്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ലോങ് ഡ്രൈവിൻ്റെ കാര്യമാണ്. ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത് കേട്ടോ. ചില ആളുകളുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്ക് വല്ലാണ്ട് ബോറടിക്കും. ചിലരോട് എത്ര യാത്ര ചെയ്താലും എത്ര ദൂരങ്ങളാണെങ്കിലും വല്ലാത്തൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ കൂടെ കൂട്ടിയിട്ടുള്ള റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ ഇടാറുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട്, ബർത്ത്ഡേ വിഷസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളോട് അറിയിക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. ഹായ് സ്വാതി, ഞാൻ അർജുൻ. പ്രോഗ്രാം കേൾക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുകയാണ്. എനിക്കൊരു പാട്ട് വേണം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ കോളേജ് ടൈമിൽ ഞങ്ങൾ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്, ക്ലാസ്മേറ്റ് എന്ന മൂവിയിലെ എൻ്റെ ഖൽബിലെ എന്ന് പറഞ്ഞൊരു പാട്ട്. ആഹാ, ഉറപ്പായിട്ടും അർജുൻ പ്ലേ ചെയ്ത് തരാം. ഈ ഒരു പാട്ട് ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം അല്ലെ. കോളേജ് ലൈഫാണെങ്കിലും അതിലെ സംഗീതങ്ങളാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് എൻ്റെ ഖൽബിലെ പാടിക്കൊളവാക്കണ്ടല്ലേ. ഓക്കെ, അപ്പം എന്തായാലും പാട്ടൊക്കെ കേൾക്കാം. നമുക്ക് അടുത്തൊരു കോളറോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
1: നമസ്കാരം.
0: ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ഉണ്ട് ചേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്ന ഈ സമയത്ത് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയ ആ ഒരു പാട്ട് ഏതാണ്? ഉറപ്പായിട്ട് വെച്ച് തരാം. ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. സിബി മലയിൽ സാറിന്റെ ഏറ്റവും, മലയാളികൾ ഏറ്റവും ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു മൂവി ആയിരുന്നു കിരീടം എന്ന് പറഞ്ഞ മൂവി. 1989 ഈ ഒരു മൂവി റിലീസ് ചെയ്തത്. അന്ന് മുതൽ ഇന്നും ഇനി എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു മൂവിയും അതോടൊപ്പം തന്നെ പാട്ടുമാണ് കണ്ണീർ പൂവിന്റെ. വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സോങ് കേട്ട് കഴിഞ്ഞാൽ നെഞ്ച് കീറി മുറിഞ്ഞു പോകുന്ന ഒരു വേദനയൊക്കെ ഉണ്ടാവും. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ്. വരികൾ നമ്മുടെ കൈതപ്രഭാഷിന്റേതാണ്. അപ്പൊ ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ സാർ കൂടിയാണ്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ൽ രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ഗുണം വന്നോ? ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് രശ്മി, ഹാപ്പി ഹോം ഗാനമഞ്ജരി. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന് കൂട്ടുകാരി സ്വാതിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പാട്ടുകൾ കേൾക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ കുറേ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് സ്വാതി, ഞാൻ കിഷോർ. എനിക്ക് കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീ അല്ലാതെ ആരോ എന്നൊരു പാട്ട് പ്ലേ ചെയ്തരോ. ഈ പാട്ട് സ്വാതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു കിഷോർ. നമുക്ക് ഈ പാട്ട് എന്തായാലും കേൾക്കാം. പ്ലസ് ടു എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് കേട്ടോ ഇത്. എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സാണ് ഇത് പാടിയിട്ടുള്ളത് കേട്ടോ, കാർത്തിക് ആൻഡ് ശ്വേത. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. കൂട്ടത്തിൽ നമുക്ക് അടുത്തൊരു കോളറോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂരിൽ നിന്ന് വിളിക്കുന്ന.
0: ഓക്കെ, കണ്ണൂരിൽ നിന്ന് നിങ്ങൾ തെക്കൻ കൊല്ലത്തേക്ക് ഒരു കോള്. ആഹാ, അന്തസ്. ഓക്കെ, സന്തോഷം ചേട്ടാ. അപ്പോ ചേട്ടനെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ട് ഏതാണ്?
1: ഹൃദയം കൊണ്ടേഴുന്ന കവിത, അക്ഷരത്തെറ്റി എന്ന സിനിമയിലെ വളരെ മനോഹരമായി.
0: ഉറപ്പായിട്ടും പാട്ടൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ പാടാറില്ല. എന്തൊക്കെ കേൾക്കുമ്പോ അതിൽ നിന്ന് വരുന്ന പാട്ടിന്റെ കൂടെ ഞാൻ അത്യാവശ്യം ഇടക്കിടക്ക് ഒന്ന് പാടി.
0: അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മള് ദാസേട്ടന്റെ കൂടെ പാടിയ ആളുകളാ. ഓക്കെ ചേട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സന്തോഷം ചേട്ടാ, സന്തോഷം. അപ്പൊ ചേട്ടൻ പറഞ്ഞ അക്ഷരത്തെറ്റ് എന്ന് പറയുന്ന മൂവി, ഈ മൂവി റിലീസ് ചെയ്യുന്നത് 1989. ഈ പാട്ട് എഴുതിയിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാറാണ് കേട്ടോ പാടിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഗാന ഗന്ധർവൻ ദാസേട്ടനാണ്. അപ്പോ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വൈകുന്നേരം നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സമയമാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈകുന്നേരം നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ഓർത്തുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ കൂട്ടിനൊരു പാട്ട് ചേർത്ത് പിടിച്ചേക്കണം കേട്ടോ. ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും അഥവാ ഇല്ലെങ്കിലും ആ ഈണം നിങ്ങളെ സന്തോഷിപ്പിക്കും, ആ ഈണം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ കേൾക്കാം. ഇത് രശ്മി, ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി. ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് നമ്മൾ ഈ സായാഹ്നം അടിച്ച് പൊളിക്കുകയാണല്ലേ. അപ്പോൾ കൂട്ടിനൊരു പാട്ടുണ്ടെങ്കിൽ ലൈഫ് എന്താ സുഖമാണല്ലേ, അല്ലേ? അങ്ങനെയല്ലേ, ഒരു നല്ല സുഹൃത്ത് പോലെയാണ് നമുക്കൊരു നല്ല പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. പാട്ടിനോടുള്ള നമ്മുടെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ, ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടിയ പാട്ടുകാരനോടുള്ള ഇഷ്ടം, അവരുടെ സൗണ്ടിനോടുള്ള ഇഷ്ടം, രണ്ടാമത്തേത് അതിലെ വരികളോട് ഇഷ്ടം. എത്ര പാട്ടിനിടയിലും ചില വരികൾ നമുക്ക് വേണ്ടിയിട്ട് എഴുതിയതാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ കമ്പോസിങ്, അതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിയിൽ ആ പാട്ട് വന്ന വഴി, അല്ലെങ്കിൽ ഇനി അടുത്ത ഇഷ്ടങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് പോയിരുന്ന കണ്ടൊരു മൂവിയാണെന്നുണ്ടെങ്കിൽ അതിലെ ആ ഒരു പാട്ടും നമ്മളെപ്പോഴും ഓർത്തിരിക്കും. ഒരു പാട്ട് ഇഷ്ടപ്പെടാൻ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് സ്വാതി, ഞാൻ റിജു ആണ്, എനിക്കൊരു പാട്ട് വേണം കേട്ടോ. കുറേ വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഈ പാട്ട് വേണം, ഉറപ്പായിട്ടും പ്ലേ ചെയ്യുമെന്ന് കരുതുന്നു. സുന്ദരി കണ്ണാൽ എന്ന് പറയുന്ന ഒരു പാട്ട് പ്ലേ ചെയ്ത് തരും. എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഉറപ്പായിട്ടും റിജു ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം. ഈ ഒരു പാട്ടിനെ സ്നേഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രത്തോളം അന്നും ഇന്നും ഞാൻ പറഞ്ഞതുപോലെ ഇനി എന്നും പാട്ടുകളെ സ്നേഹിക്കുന്നവരുടെ ഇടനെഞ്ചിലുള്ള ഒരു പാട്ട് തന്നെയാണ് ദളപതി മൂവിയിലെ സുന്ദരി കണ്ണാൽ എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ പാട്ടിന് എന്ത് വശ്യതയാണോ ഇത് നമ്മളെ എങ്ങനെ പിടിച്ചു വെക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ഒന്ന്, അത് ഇളയരാജയുടെ സംഗീതം. രണ്ട്, ഇതിൻ്റെ ഒരു എന്താ ആ ഒരു സീൻ മൂവി കാണുന്ന സമയത്ത് രജനീകാന്ത്, ശോഭന, ആ ഒരു കോംബോ, അയ്യോ രക്ഷയില്ല, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ശോഭനയുടെ ഫേസും കാര്യങ്ങളും. പിന്നീട് ഇത് പാടിയിരിക്കുന്നത് SBB സാറും ജാനകി അമ്മയും. അങ്ങനെ നമ്മൾ മലയാളികളുടെയും ഏത് സൗത്ത് ഇന്ത്യയിലെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആയിട്ടിങ്ങനെ മാറിയായിരുന്നു സുന്ദരി കണ്ണാൽ. എൻ്റെ ഫേവറേറ്റ് സോങ് പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അടുത്തൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാണ് നോക്കാം.
1: ഹലോ, കേൾക്കാം
0: കേൾക്കാം, പറഞ്ഞോളൂ, ഇതാരാണ്? സുനിൽ. എവിടുന്ന് വിളിക്കുന്നു ചേട്ടാ? പുതിയകാവ്. ഓക്കെ, അപ്പൊ ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുവാണോ? ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ. ചാലക്കുടി ചന്തക്ക് പോയപ്പോ മണിച്ചേട്ടന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളാണപ്പോ അല്ലേ? ഉറപ്പായിട്ടും. ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓണക്കാലമൊക്കെ വരാനായിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട, അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു പാട്ടുകാരൻ തന്നെയാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഒരുപാട് ഗാനമേള ട്രൂപ്പുകളും ബാൻഡുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് സ്വന്തം വഴിവിട്ട് തെളിച്ചു വന്നൊരു മഹാകലാകാരൻ തന്നെയാണ് മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സൗണ്ട് എവിടെയാണെങ്കിലും ഏത് പാട്ടിനിടയിലാണെങ്കിലും മലയാളികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കലാകാരന്മാർ മരിക്കില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മണിച്ചേട്ടൻ്റെ ശബ്ദം. നമ്മളുടെ മനസ്സിൽ എന്നും എപ്പോഴും ഇങ്ങനെ മുഴങ്ങും. എവിടെ കേട്ടാലും, ഏത് ആഘോഷങ്ങൾ വന്നാലും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്താറുണ്ട്. അപ്പോൾ കേൾക്കാം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്ന് പറയുന്ന ഒരു പാട്ട്. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെത്താൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് കേട്ടോ, 9544700912 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ഇൻസ്റ്റയിലും FBയിലും ഒക്കെ കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ വായിച്ചു പോവുകയാണ്. ഓക്കെ, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെത്താം. സ്റ്റേ ട്യൂൺഡ്. 91.2 എന്ന്

0: இசை தென்றல் ஸ்டே டியூன் 91.2 இந்தி ரேடியோ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ, സാമൂഹ്യ, സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
7: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779987. മറ്റൊരു നമ്പർ 9876766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: മോഹം എന്ന് പറയുന്ന ഒരു പ്ലേ ചെയ്ത് തരുമ്പോൾ പ്ലീസ് വാതി പ്ലേ ചെയ്യാതിരിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. എൻ്റെ ഫേവറേറ്റ് സോങ് ആണിത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സിംഗർ ജയചന്ദ്രൻ സാറ് പാടിയ എക്കാലത്തെയും മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഈ സിനിമ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന് പറയുന്ന മൂവി 2002 പുറത്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ജയറാം സൗന്ദര്യയൊക്കെ അഭിനയിച്ച ഈ ഒരു മൂവിയും അതിലെ പാട്ടും, ഈ പാട്ടിലെ ഒരു വരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ വരുന്ന വഴി ഓരോ സന്ധ്യയിൽ കാത്തു കാത്തു നിന്നിട്ടായി ഞാൻ. അത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, ചില വരികളായിരിക്കാം ഞങ്ങളെ ആ ഒരു പാട്ടുമായി കണക്ട് ചെയ്തത്. പ്രിയപ്പെട്ട ഗായകൻ്റെ സൗണ്ട് കൂടി ആകുമ്പോൾ ആ പാട്ടിന് ഇരട്ടി മധുരമായിരിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. നമുക്ക് ആ കൂട്ടത്തിലൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. അഭിനവ് എവിടുന്ന് വിളിക്കുന്നു? എന്തെയ്യാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: പ്ലസ്
0: വൺ. ഓക്കേ, സ്കൂളാ? ബോയ്സിലാണ്. ഓക്കേ, അപ്പൊ നമുക്കൊരു നല്ല പാട്ട് കേട്ടാലോ. പറഞ്ഞോ, ഏത് പാട്ടാ വേണ്ടേ?
1: ഈ പരദേശനെന്നുള്ള പാട്ട്.
0: ഉറപ്പായിട്ട് വെച്ചു തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഇല്ല. ആർക്കും വേണ്ടില്ല, എനിക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പ്ലേ ചെയ്യുന്നു അല്ലേ. ഓക്കെ മോനെ, പാട്ട് വെച്ചു തരാം കേട്ടോ. ഗാനം വെച്ചിട്ട് കേൾക്കാറുണ്ടോ? എന്നും കേൾക്കും. ഈ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഐശ്വര്യ ആണോ, ഗോപിക ചേച്ചി ആണോ, നിധിൻ ആണോ, ആരാണ്? ആരെയാ ഐശ്വര്യ ആണോ? സന്തോഷം സന്തോഷം മോനെ. ഓക്കെ, പാട്ട് എന്തായാലും വെച്ചു തരാം കേട്ടോ. ഈ ഒരു പാട്ട് പഴയ ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ്, അത് പിന്നീട് റീമേക്ക് ചെയ്ത് എന്റെ പൊന്നോ. ഉത്സവപ്പറമ്പുകളാണെങ്കിലും ആരാധകർ ഇത്രയും പെട്ടെന്ന് എത്രയോ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ റീച്ച് നേടിയ ഒരു പാട്ടാണ്. അതിന്റെ കമ്പോസിംഗും പാടിയിരിക്കുന്നതും ഒക്കെ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പൊ കേൾക്കാം എന്റെ റേഡിയോ 91.2 ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനുമഞ്ജരി കൂടെ ഞാൻ സ്വാതി ആൻഡ് നിതിൻ. സ്റ്റേറ്റ് 91.2 എന്റെ റേഡിയോ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
6: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി കലക്കൻ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വൈകുന്നേരം അടിച്ച് പൊളിക്കുകയാണ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട്. ആർ ജെ നിതിനും എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. അപ്പോൾ അപ്പു ആൻഡ് സെതു രണ്ടുപേരോടാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കല്യാണി എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ അടിപൊളി ഓളം ഉണ്ടാക്കിയ ഒരു സോങ് ആണ്. ശ്രേയ ഘോഷാലടിയ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് വേണ്ടി പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ, ഇതൊക്കെ ചേരുന്ന ഒരിടം തന്നെയാണ് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. അപ്പൊ കലക്കൻ പാട്ടുകളൊക്കെ കേൾക്കാൻ നമുക്ക് ഒരു കോളർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ഇതാരാണ്?
7: എന്റെ പേര് റിജാസ് എന്നാണ്. ഞാൻ പുത്തൻപേയിൽ നിന്ന് വിളിക്കുന്നു, കരുനാഗപ്പള്ളി പുത്തൻപേയിൽ.
6: ഓക്കെ, എന്ത് ചെയ്യാണ്?
7: ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ മൈസൂരാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വർക്ക് ചെയ്യുന്ന ഞാൻ.
6: ഓക്കെ ഓക്കെ.
7: ഞാൻ കൊറേ നാളെ കൊണ്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് കിട്ടി. ഞാൻ ഇപ്പൊ വീട്ടിലാണ്, ചെറിയൊരു ആക്സിഡന്റ് പറ്റി ലൊക്കേഷൻ വെച്ചിട്ട്. അങ്ങനെ ഇപ്പൊ വീട്ടിലാണ്, റെസ്റ്റിലാണ്.
6: എന്ത് പറ്റിയതാ?
7: ഞാൻ ലൊക്കേഷനിൽ നിന്ന് വീണതാണ്, ക്രെയിനകത്ത് നിന്ന്
6: വീണതാണ്.
7: ഇപ്പൊ ഒരു പരുവത്തിലൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്.
6: വേഗം റെഡി ആവട്ടെ കേട്ടോ.
7: ഓക്കെ
6: ഓക്കെ. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു.
7: ദാദാ ഡിസ്കോണ്ടുള്ള ആ സോങ് വെച്ചുതരും.
6: വെച്ചുതരാല്ലോ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
7: ഓക്കെ ഓക്കെ, താങ്ക് യു.
6: ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഡെഡിക്കേഷൻ എന്റെ ഉമ്മായിക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും.
6: ഓക്കെ, പ്ലേ ചെയ്ത് തരാം. അപ്പൊ ഷാരൂഖ് ഖാൻ ഫാൻസ് ഇവിടെ കമോൺ. ഓം ശാന്തി ഓം എന്ന മൂവിയിലെ അടിപൊളി ഒരു പാട്ട് നമുക്ക് ഇവിടെ കേൾക്കാം. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് 91.2 റേഡിയോ.

ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഇഷ്ടം പോലെ പാട്ടുകളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു പാട്ട്. പട്ടാളം എന്ന മൂവിയിലെ ദാസേട്ടൻ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. ചവറയിൽ നിന്നും ശ്രീരാജ് ആയിരുന്നു. ലോഹറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് കേട്ട കൂട്ടത്തിൽ അടുത്തൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. പാട്ടിന് ശേഷം നമുക്ക് മെസ്സേജിലേക്ക് പോവാം.

ആയപ്പോഴേക്കും ഇന്നത്തെ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്ന മൂവിയിലെ മായാമഞ്ജരിൽ വേണുഗോപാൽ സാറ് പാടിയ അത്രത്തോളം സുന്ദരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സമയപരിമിതി മൂലം എല്ലാം ഒന്നും വായിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല. തുടരെ ഈ പാട്ടുകളെല്ലാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത എല്ലാ പാട്ടുകളും ഞങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു സായാഹ്നം നേരുന്നു. പിന്നെ മറക്കാതെ ഇൻട്രോഡ്യൂ 91.2 6:45 രാമായണ സന്ധ്യ കേൾക്കാൻ കേൾക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നു. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷം.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി സിപി ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് രണ്ടാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ എസ്എഫ്ഐയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ ഈ ഭൂമിയിലെ വാസം വെടിയുന്നത് വരെയാണ്. അദ്ദേഹത്തിന് എല്ലാ സമ്പത്തുമുണ്ട്, രാജ്യമുണ്ട്, എങ്കിലും പുത്രദുഃഖത്താലാണ് ദശരഥ മഹാരാജാവ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷം പോലും അദ്ദേഹം രാമ, സീതയെ, ലക്ഷ്മണ എന്ന് ഉറക്കെ വാവിട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളു മുഴുവൻ പുത്രദുഃഖമായിരുന്നു. ചേതനയേറ്റ ആ ശരീരം കണ്ട് എല്ലാവരും മുറവിളി കൂട്ടി. രാജ്യമൊട്ടാകെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിന്റെ ജീവൻ വെടിയുന്ന ആ സമയത്ത് പുത്രന്മാർ ആരും അടുത്തില്ലാത്തത് കൊണ്ട് സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാൻ പോലും നിവൃത്തിയില്ല. വേണ്ടപ്പെട്ടവരെ എല്ലാം വിവരം അറിയിച്ചു. ദുഃഖത്തിൽ എല്ലാവരും രാജ്യമൊട്ടാകെ പങ്കുകൊണ്ടു. ഭരതനോട് ഈ വിവരം പറയുവാനായിട്ട് വസിഷ്ഠന്റെ ദൂതന്മാർ ഭരതന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഭരതൻ വരുന്നത് വരെ ഈ മൃതശരീരം തൈലത്തോണിയിലിട്ട് കേടുവരാതെ സൂക്ഷിക്കുവാനും അദ്ദേഹം ഏർപ്പാട് ചെയ്യുകയുണ്ടായി. തന്റെ ഈ ദുഃഖത്തിന് കാരണം പുത്രവിയോഗമാണെങ്കിലും അതിന് ഹേതു തന്നെ നിഴലുപോലെ പിന്തുടരുന്ന മുനിശാപമാണെന്ന് ദശരഥൻ ആ അവസാന നിമിഷവും പറയുന്നുണ്ടായിരുന്നു. വിധി അംഗീകരിച്ചു.

0: അയോധ്യയിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. വസിഷ്ഠൻ രാമനെയും ലക്ഷ്മണനെയും ദശരഥ മഹാരാജാവിന്റെ വിയോഗം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവര് ഗംഗയിൽ പോയിട്ട് തന്റെ പിതാവിന് വേണ്ടിയിട്ടുള്ള ഉദക ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്. വസിഷ്ഠൻ ഭരതനോട് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് പട്ടാഭിഷേകത്തിനായിട്ട്. പക്ഷേ ഒരിക്കലും ഭരതൻ ആ സ്ഥാനം ആഗ്രഹിച്ചിരുന്നില്ല. തന്റെ ജ്യേഷ്ഠനെ ജീവനോളം സ്നേഹിച്ച നല്ലൊരു സഹോദര ബന്ധത്തിന്റെ കഥയാണ് രാമായണം നമുക്കായിട്ട് പകർന്നു നൽകുന്നത്. ഇന്നത്തെ കാലത്ത് ഈ സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ അടിയിടുന്ന സഹോദരങ്ങൾക്ക് ശരിക്കും കണ്ടുപഠിക്കേണ്ടതാണ് രാമന്റെയും ഭരതന്റെയും സഹോദര സ്നേഹം. അപ്പോൾ നമുക്ക് ആ കഥാഭാഗത്തേക്ക് തന്നെ ഒന്ന് സഞ്ചരിക്കാം.
1: രാജാവായി ഇനി അയോധ്യയിൽ ഒരാൾ മാത്രം, അതിൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ. ആ പാദങ്ങളിൽ ഞാൻ എൻ്റെ ശിരസുകൾ നമിക്കുന്നു.
2: ഭരത, പിതാവിൻ്റെ വാക്ക് അനുസരിക്കലാണ് നാം പുത്രന്മാർ ചെയ്യേണ്ടത്. അനുജ, നീ അയോധ്യയിലേക്ക് തന്നെ തിരികെ പോകുക.
1: പെൺവാക്ക് കേട്ട അച്ഛന്റെ ആജ്ഞ പാലിക്കേണ്ടതില്ല ജ്യേഷ്ഠ. സത്യം പാലിക്കുകയാണ് അച്ഛൻ ചെയ്തത്. ശ്രേഷ്ഠന്മാർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ജ്യേഷ്ഠൻ നാടുവാഴു, ഞാൻ കാടുവാഴാം.
2: വസിഷ്ഠ മഹർഷി അനുജനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലും.
3: ഭരത, രാമന്റെ അവതാര ഉദ്ദേശം രാവണവധമാണ്. അതുകൊണ്ട് കുമാരൻ രാജ്യത്തേക്ക് തിരികെ മടങ്ങണം.
1: എങ്കിൽ എനിക്കൊരഭ്യർത്ഥനയുണ്ട്. ജ്യേഷ്ഠന്റെ മെതിയടി രണ്ടും എനിക്ക് നൽകണം. സിംഹാസനത്തിൽ ആ മെതിയടി വെച്ചു ഞാൻ രാജഭരണം നടത്തിക്കൊള്ളാം. വൽക്കലം ധരിച്ച് കാട്ടിൽ ജ്യേഷ്ഠൻ എങ്ങനെയാണോ കഴിയുന്നത്, അതുപോലെ ഞാൻ കൊട്ടാരത്തിൽ കഴിയും. വനവാസം പൂർത്തിയാക്കുന്ന ദിവസം ജ്യേഷ്ഠൻ അയോധ്യയിൽ മടങ്ങിയെത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ജീവനൊടുക്കും.
0: നോക്കൂ, ഭരതന്റെ ഈ സഹോദര സ്നേഹം. ഇതിനു മുന്നിൽ രാമൻ ശിരസ് നമിക്കുകയാണ്. തിരികെ അയോധ്യയിലെത്തിയ ഭരതൻ സിംഹാസനത്തിൽ രാമപാദുകങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് പിന്നീട് ശത്രുഘ്നനോടൊപ്പം സർവസുഖങ്ങളും ത്യജിച്ച് നന്ദി എന്ന ഗ്രാമത്തിൽ താമസിച്ച് രാജ്യഭരണം നടത്തുകയാണ്. സകല ജനങ്ങളും ഭരതന്റെ ഈ മഹിമയെ പുകഴ്ത്തുകയാണ്. ഇങ്ങനെ ഒരു സഹോദര സ്നേഹം ഈ ലോകത്ത് കാണുകയില്ലെന്ന് മാലോകർ സാക്ഷ്യപ്പെടുത്തി. ഈ കഥാഭാഗം കേൾക്കുന്ന ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചിന്തിക്കുക, എത്ര മഹനീയമാണ് ശ്രീരാമനും സഹോദരങ്ങളും തമ്മിലുള്ള ഈ സ്നേഹബന്ധം. തനിക്ക് ലഭിച്ച അധികാരം ത്യജിച്ച് ശ്രീരാമന്റെ മെതിയടി പൂജിച്ച് 14 വർഷം രാജ്യം ഭരിച്ചു കാത്തിരുന്ന ആ മഹാത്മാവാണ് ഭരതൻ. ഭരതനോടൊപ്പം ശത്രുഘ്നനും വ്രതമെടുത്ത് നന്ദിഗ്രാമത്തിൽ കഴിഞ്ഞു. ഇനി ലക്ഷ്മണന്റെ കാര്യമാണെങ്കിലോ, 14 കൊല്ലമാണ് തന്റെ പ്രിയ പത്നിയെ ഉപേക്ഷിച്ചിട്ട് രാമനോടൊപ്പം യാത്ര പോകുന്നത്. ഇതിലും വലിയൊരു സഹോദര സ്നേഹം എവിടെയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്നത്? നമ്മൾ ഓർക്കണം, മാതൃപിതൃ ബന്ധം പോലെ തന്നെയാണ്, അത്ര മഹത്തരമാണ് സഹോദര ബന്ധവും. ഒരിക്കലും ഒന്നുകൊണ്ടും അത് അറുത്തു മാറ്റാനാകാത്തതുമാണ്. എന്നാൽ ഇന്നോ എങ്ങനെയാണ്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ബന്ധങ്ങൾ മറന്ന് പണത്തിനും പൊന്നിനും ഭൂമിക്കുമൊക്കെ വേണ്ടിയിട്ട് സഹോദരങ്ങൾ പരസ്പരം ചതിക്കുന്നത് നാട്ടിലെവിടെയെങ്കിലുമൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാതെ എത്രയോ സഹോദരങ്ങളാണ് ഇന്നിവിടെ പിണങ്ങിക്കഴിയുന്നത്. ഇത് ശരിയല്ല, ധർമ്മത്തിനും ഈശ്വരനും വിരുദ്ധമാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പാടില്ല. അഥവാ തമ്മിൽ അകന്നാൽ തന്നെ ആരെങ്കിലും ഒരാൾ മുൻകൈയെടുത്ത് ആ പിണക്കം മാറ്റണം. രാമായണ സന്ധ്യയിൽ ഈ സന്ദേശം പകർന്നുകൊണ്ട് ഇന്ന് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. അടുത്ത ദിവസം രാമായണ കഥയുടെ മറ്റൊരു ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: You in Radio 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കുക, പൊറുക്കുക, ഇത് ഒട്ടുമിക്ക തത്വചിന്തകളും വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനോട് പറയുന്നതാണ്. മനുഷ്യർക്ക് തമ്മിലുള്ള വിഷയങ്ങളെ ആര് പുറത്തു കൊടുക്കുന്നു അവൻ കൂടുതൽ നന്മ ചെയ്തവന് തുല്യമാണെന്നും അവൻ്റെ നന്മകൾ കൂടുതൽ പ്രതിഫലാർഹമാണെന്നും വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളിനോട് പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിനോട് മാപ്പ് ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, അവിടെ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത്. മനസ്സിനുള്ളിൽ മറ്റൊരാളോടുള്ള പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നിടത്തോളം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ്. നമ്മുടെ ഉള്ളിൽ അത്തരമൊരു പകയും വിദ്വേഷവും ഉണ്ടെന്ന് ആരുടെ മേലാണോ പതിക്കുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നുവോ, അയാളും മാനസികമായ വലിയൊരു പ്രയാസത്തിലാകും. പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിചാരിതമായി മിണ്ടിപ്പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നത് ഇത്തരമൊരു ഭാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പുറമേ വെളുക്കച്ചിരിക്കുകയും എന്നാൽ കാണാനൊട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ചില അടുത്ത ബന്ധുക്കളെയൊക്കെ കല്യാണ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരമുണ്ടാകുന്ന ആ ചിരിയുടെ കൃത്രിമത്വവും സംഭാഷണത്തിൻ്റെ നാടകീയതയുമൊക്കെ ഇതറിയാവുന്ന മൂന്നാമതൊരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക എന്നത് വലിയ കരുണയാണ്. എല്ലാ പ്രവാചകന്മാരും, അല്ലെങ്കിൽ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ അവരോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്തു കൊടുക്കാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നാം മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത് എന്നത് മറക്കാതിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

മധുമയ നാമൃത കുസുമതളം ഈ നാ

പഴയകാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.